0: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: നിങ്ങളുടെ വൈകാരിക സാക്ഷരത മുഴുവൻ വളരുന്ന ചിത്രമാണ്. 10 വയസ്സുള്ളൊരു കുട്ടി മുമ്പിൽ പോകുന്ന അമ്മ തലയിൽ വെച്ചിരിക്കുന്ന പാൽക്കുടത്തിൽ ഒരു കല്ലെറിഞ്ഞ് ആ പാൽ അഭിഷേകമായി ഒഴുകിപ്പോകുന്നൊരു ചിത്രം, നഷ്ടപ്പെടുന്ന പാലിനേക്കാൾ ആ കുസൃതിക്കുട്ടന്റെ കളിയിൽ ആ അമ്മയും ആ കുട്ടിയും ചേരുന്ന ഒരു ഇണക്കമുണ്ട്. നോ, അമ്പാടിയിലൂടെ സഞ്ചരിച്ചു നോക്കണം. ഇതിന് ബിംബങ്ങളെന്ന് പറയും. ആധുനിക കവികളും ചിലരങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ എഴുതാതിരുന്നിട്ടില്ല, പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തുഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വണ്ടപം ചെയ്ത് അമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിഭാഗം അഗ്നി അഗ്നിപൂജയിൽ അയ്യപ്പ പണികൾ നല്ല ബിംബമാണ്. ശ്രദ്ധ ബിംബങ്ങൾ, ബ്രോക്കൺ ഇമേജസ്. പക്ഷെ അവയ്ക്കൊന്നും ദർശനത്തെ തരില്ല, ഒന്ന് മിന്നി സുഖം തന്നു മറയും. കവിതയെ ദർശനം, ദർശനത്തെ കവിത. ആശ്ലേഷിച്ചു നിൽക്കുമ്പോൾ ഒരു ബിംബോൺ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞതാ, നിങ്ങൾക്ക് ജനറലായി പറഞ്ഞതല്ല. അതിൽ നിങ്ങൾക്ക് അഭിരുചിയുണ്ടെങ്കിൽ ഉണരട്ടെ എന്ന് ആഗ്രഹിച്ചു പറഞ്ഞതാ. ഗുരുദേവന്റെ ഈ ശ്ലോകം അതുല്യമായൊരു ബിംബത്തെയാണ്. കാലത്തെ ഇറങ്ങി സൂര്യനെ കണ്ട് രാത്രിയിൽ ചന്ദ്രനെ കാണുമ്പോൾ ഞാനും നിങ്ങളും അറിയുന്നില്ല, ഈ രണ്ടുപേരും കൂടെ ചേർന്ന് എന്റെ ആയുസ്സാണ് തിന്നു തീർക്കുന്നത്, എന്നെ കൊന്നു തിന്നുന്ന രണ്ടുപേരാണിവരെന്ന് ഞാൻ അറിയുന്നില്ല. ദിനേശനും ഇന്ദുവുമാകുന്ന രണ്ട് കന്തുകം അമ്മാനമാടി ഈ ജനങ്ങളെ കൊന്നു തിന്നുന്ന സംഹാരദേവ ബിംബം മനസ്സിലായതെന്നറിയില്ല. ഏ രുദ്ര, അവിടുന്ന് ഇടത്ത് കയ്യിൽ ഒരു ബന്ധും വലത്ത് കയ്യിൽ ഒരു ബന്ധുവിട്ട് അമ്മാനമാടുമ്പോൾ ഞങ്ങളുടെ ആയുസ്സെല്ലാം തീരുക. ഇതൊരു കാവ്യഭാവന. വീട്ടിൽ പോയി പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചു നോക്കും. ഇത് വല്ലതാണോ നിങ്ങളുടെ സിലബസിൽ പഠിപ്പിക്കാനോ? എത്രത്തോളം ഭാവസാന്ദ്രമാണ് ആ കവിത എന്ന് ആലോചിച്ചു. ആലോചിക്കുന്നതോറും ചമൽക്കാരമുണ്ടാവും. ഇവിടെ നീ അമ്മാനമാടുമ്പോൾ ഈ ജനങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആശയും പ്രതീക്ഷവും പ്രതീക്ഷയും സങ്കതവും മണ്ണോടെണ്ണം. നീ ജയിക്കും, കാരണം നീ അമ്മാനമാടി കളിക്കുക, നിന്റെ കളി അരങ്ങ് തകർക്കുകയാ. ഞങ്ങളോ മണ്ണോട് ചെയ്തു. എന്തെല്ലാം ആശകൾ, പ്രതീക്ഷകൾ, സങ്കതം, സൂനൃതം, ഇഷ്ടം, പൂർത്തം, പുത്രൻ, പശു, എല്ലാം ഒന്നോർത്താൽ ഈ കളിയിൽ നിനക്ക് മാത്രമേ ജയമുള്ളൂ. നിന്നെ അക്കരെ വന്ന് കണ്ടപ്പോൾ നിന്റെ സൂക്തി ഇതായിരുന്നു, ആ കളിയിലൊരിടം എനിക്ക് തരയണമേ. മനസ്സിലായില്ല, ഗംഭീരമായ ബിംബമാണ്. നീ നോക്കിക്കോ ആ ബിംബത്തിന്റെ പൊരുളറിയാൻ.
2: ദിനേശൻ ഇന്ദു എന്ന് രണ്ട് കന്തുകം, സൂര്യൻ ചന്ദ്രൻ എന്ന രണ്ട് പന്തുകൾ,
1: പന്ത് കന്തുകം പന്ത്, രണ്ട് ഗോളങ്ങൾ.
2: ദിനം ദിനം ദിവസേന,
1: ഓരോ ദിവസവും രാത്രിയും പകലും.
2: ശനയിലുയർന്നുയർന്നു വന്നു കൊന്നു തിന്നിടും, സാവധാനത്തിൽ മാറി മാറി ഉറിച്ചു പൊങ്ങി ജനങ്ങളുടെ ആയുസ്സിനെ അപഹരിക്കുന്നു.
1: ഇത് കലിയായതുകൊണ്ട് നമ്മളിത് കണ്ട് ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ പോകുന്നത് നമ്മുടെ ആയുസ്സാണ്. നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല, എത്ര പെട്ടെന്നാണ് ഈ ആയുസ് പോകുന്നത്.
2: നൊടിയിട കൊണ്ട് ആയുസ് പോയിട്ടില്ല, ഇവരുദിച്ചു ഉയർന്നുകൊണ്ടിരിക്കും. ഒന്ന് ഉയർന്നു, ഒന്ന് താന്നു, അത് അത് ഉയർന്നു, ഇത് താന്നു,
1: ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് അമ്മാനമാടുമ്പോഴാണ്. ശരിയല്ല.
2: ഈ രണ്ട് പന്തുകൾ അങ്ങ് മനം കവിഞ്ഞു മാറിയാടും,
1: അങ്ങ് മനം നിറഞ്ഞ്
2: ഈ രണ്ട് പന്തുകളെ അവിടുന്ന് മനം നിറഞ്ഞ് ആനന്ദിച്ച് ആടുകയാണ്, അമ്മാനമാടുക.
1: അമ്മാനമാടുന്ന അങ്ങ്
2: ആ പന്തിൽ ഏകാഗ്രമായി കളിക്കുകയാണ്.
1: ഞങ്ങളെ നോക്കുന്നതേയില്ല,
2: അങ്ങ് മനം കവർന്നാടുക. ഈ ജനം നിനയ്ക്കുമൊക്കെയും, ഈ ലോകവാദികളായ ജനങ്ങൾ
1: അവരുടെ അഭിലാഷങ്ങളെല്ലാം നിനയ്ക്കുമൊക്കെയും, വിചാരിക്കുന്നതെല്ലാം എന്തെല്ലാം വിചാരിച്ചായി ചെയ്യുന്നു, എന്തുമാത്രം അഭിലാഷങ്ങളുണ്ട്. ഒന്ന് എഴുതി വെച്ചാൽ ആശ, അതിന് വല്ല അതിർത്തിയുണ്ടോ? കരതല ഭിക്ഷ തരുതല വാർത്ത തദവി നമുഞ്ചത്തി ആശാപാശ. സന്യാസിയായി കരതലത്തിൽ ഭിക്ഷ വാങ്ങിച്ച് ജീവിക്കുക, തരുതലത്തിൽ കിടന്നുറങ്ങുക, എന്നാലും ആശയ്ക്ക് ഒരു കുറവില്ല. ആശകളുടെ കൂട് കെട്ടിയാണ് ജീവിക്കുന്നത്.
2: ഈ ആശയും അഭിലാഷവും വിചാരവുമെല്ലാം ജനം നിനയ്ക്കുമൊക്കെ വിചാരിക്കുന്നത് അത്രയും മണ്ണൊടുന്നു, അതൊക്കെ മണ്ണടിയും. ആശിച്ച് ജീവിച്ചവൻ ഒരാറടി മണ്ണിൽ ഒടുങ്ങുക, അവൻ മാത്രമല്ല അവന്റെ ആശകളും. ചിരപ്രതീക്ഷിതങ്ങളായ സകല ആശകളും ഒടുങ്ങുകയാണ്. ആദി ദൈവമേ, ഏ ആദിപുരുഷനായുള്ളവേ, അങ്ങു മാത്രം ജയിക്കും, ജയിക്കും ആദി ദൈവമേ, അവിടുന്ന് മാത്രം ജയിക്കും.
1: കാരണം അങ്ങ് കളിക്കുകയാണ്, പിന്നെ ജയിക്കാതിരിക്കാൻ പറ്റില്ല.
2: ഞങ്ങളൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക,
1: അതുകൊണ്ട് മണ്ണൊടുങ്ങാതിരിക്കാനും പറ്റില്ല. നല്ല ബിംബമാണോ ഇത്? ഒരു അഞ്ചു വയസ്സിൽ പഠിച്ചാൽ എത്ര മര്യാദയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നെന്ന് ആലോചിച്ചു. ഒരു അഞ്ചു വയസ്സിൽ കുഞ്ഞിന് ഇതൊന്ന് ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്, ദേ മോനെ ഇതാണ് നിന്റെ അച്ഛൻ, നിന്റെ അപ്പൂപ്പൻ, നിന്റെ അപ്പൂപ്പന്റെ തന്ത ഒരുപാട് ആശിച്ചതാ, അവരൊക്കെ ഈ മണ്ണിൽ ഒടുങ്ങിയിട്ടുണ്ട്. നീ കാണുന്ന ആ മാറാൻ ചെമ്പും ആ വാഴയും കൊലച്ചത് അവരുടെ ആശയുടെ ചാരത്തിൽ നിന്നാണ്. ഇവിടെ ആശിച്ച് ജീവിച്ച നിന്റെ അപ്പൂപ്പനെ, നിന്റെ അച്ഛനെ, നിന്റെ അപ്പൂപ്പന്റെ അച്ഛനെ അവിടെ ദഹിപ്പിച്ച ആ ചാരം തട്ടിക്കൂട്ടി അതിൽ വെച്ച മാറാൻ ചേമ്പാണ് ആ പൂ തൊലഞ്ഞു നിൽക്കുന്നത്. അവിടെ തൂയ എള്ളാണ് പൂക്കളായി വിരിഞ്ഞു നിൽക്കുന്നത്. അവിടെ വെച്ച വാഴയാണ് ആ കൊലച്ചു നിൽക്കുന്നത്. അവിടെ നിന്ന തെങ്ങാണ് ആ മറിഞ്ഞു കിടക്കുന്നത്. മോനെ, മണ്ണൊടുങ്ങിയ ആശകളുടെ ശ്മശാനത്തിൽ നിന്നാണ് നീ ഉണർന്നു വന്നിരിക്കുന്നത്. അത് കണ്ടിട്ടെങ്കിലും നീ നിന്നെ അറിയാൻ ശ്രമിക്കൂ, ആശിക്കാതി. ബിംബം കൊള്ളാവോ? സമാധി ദിവസം പഠിക്കാൻ പറ്റിയ ബിംബമാണോ? എന്ത് നാശകൾ, എത്ര അത്ഭുതങ്ങൾക്ക് കാതോർത്ത് നിൽക്കുന്ന പ്രതീക്ഷകൾ, എത്രയെത്ര ഇതിഹാസങ്ങൾ, എത്ര തുച്ഛമാണ് ഈ ആയുസ്. ഇത് കേൾക്കുമ്പോ സന്തോഷം വരും. കുട്ടിക്കാലത്ത് കേട്ടാൽ ഇപ്പൊ കേട്ട പേടിയാവും. അതാ ചോദിച്ച കുട്ടികൾക്ക് പേടിയാകുകയല്ലേ? കുട്ടികൾക്ക് പേടിയാവില്ല, നമുക്ക് പേടിയാവും. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോഴും ആശയുടെ ഗോപുരത്തിന് മുകളിലായി. ഇത് മുഴുവൻ അടങ്ങി മണ്ണൊടുങ്ങും എന്ന് പറയുമ്പോഴേ മറ്റവന് ആ മണ്ണുകൊണ്ട് അപ്പം ചുട്ട് തട്ടിയെറിഞ്ഞ് കളിക്കുന്ന കളികളിലും സുഖം കിട്ടും. അത് കഴിഞ്ഞാൽ അവൻ ഈ പന്തെടുത്ത് കളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇത് കുട്ടിക്കാലത്ത് കിട്ടണം. കുറച്ചൊക്കെ ഉണ്ടാക്കി, കുറച്ചൊക്കെ പ്രതീക്ഷിച്ച്, കുറെയൊക്കെ ആശിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? പണ്ടൊരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു വഴിയാത്രക്കാരൻ കയറി ചെന്നു. സുമുഖനാണ്, നേരെ കയറി ചെന്നു. അപ്പൊ നേരെ കയറി ചെന്ന് ആ സിംഹാസനത്തിന് മുമ്പിൽ നിന്നു. കയ്യിലൊന്നുമില്ല, ആയുധമൊന്നുമില്ല. ഒരായുധവും ഇല്ലെങ്കിലും എന്റേതാണെന്ന് വിചാരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന രാജാവും പരിവാരങ്ങളും യുവരാജാവും മന്ത്രിമാരും ബാക്കിയുള്ളവരുമൊക്കെ ചാടിയേറ്റു. സെക്യൂരിറ്റിയെ വിളിച്ചു. സെക്യൂരിറ്റിയുടെ കയ്യിലും ഇവരുടെ കയ്യിലും ഒക്കെ കുറേലും ആളുകളും ആയുധങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആയുധമില്ലാതെ കയറി വന്നേ അവനെ ഒരു ഭയം ഉണ്ടാവും. ശരിയല്ല, നാളെ രാവിലെ ഒരായുധമില്ല, അവർ വീട്ടിലേക്ക് കയറി ചെന്ന് നോക്കി. ഒരു ആയുധം കൂടെ നമ്മുടെ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്ക് കയറി ചെന്ന് നോക്കി. അവൻ ഇതുവരെ ചെയ്ത പാപത്തിന്റെ മുഴുവൻ ഭയം അവനുണ്ടാവും. ഭയന്ന് വരച്ച് രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു വേണം? വന്ന ആഗതൻ മെല്ലെ ആ സിംഹാസനം ചൂട്ടിയിട്ട് പറഞ്ഞു, ഈ വഴിയമ്പലത്തിൽ അല്പനേരം ഇരുന്നോട്ടെ. അക്ഷുഭ്യനായിട്ടാ പറഞ്ഞു രാജാവ്. ചൂടായിട്ട് ചോദിച്ചത്, വഴിയമ്പലമോ? ഇതെന്റെ സിംഹാസനമാണ്. ശരി രാജൻ, അങ്ങയ്ക്ക് മുമ്പിൽ ആരാണ് ഇരുന്നത്? അങ്ങ് 3 കൊല്ലം മുമ്പ് ഒരു ബുധനാഴ്ചയല്ലേ സിംഹാസനാരൂഢനായത്? അതിനു മുമ്പും ഈ സിംഹാസനത്തിൽ ആരോ ഉണ്ടായിരുന്നല്ലോ, എന്റെ അച്ഛൻ. ഓ, അതിനു മുമ്പോ രാജൻ? എന്റെ അപ്പൂപ്പൻ. അതിനു മുമ്പ് എത്ര പേരുടെ വരെ പറയും രാജൻ? ഞങ്ങൾ 18 രാജാക്കന്മാർ ഒരേ വംശത്തിൽ. അതിനു മുമ്പ് മറ്റൊരു രാജവംശം. നാളെയോ രാജൻ, എന്റെ മകൻ രാജൻ ഞങ്ങളുടെ നാട്ടിലെ നിഘണ്ടുവിൽ പലരും മാറി മാറിയിരിക്കുന്ന സ്ഥലത്തിന് വഴിയമ്പലം എന്നാ പറയുക. മനസ്സിലായില്ലേ അബിംബം? രണ്ട് സങ്കല്പ, രാജാവ് ഇരിക്കുന്നിടത്തോളം പരിമിതകാലം കാണുന്നു, അതിന്റെ സമഗ്രമായ കാലം ഒരു ബിംബമായി കാണുമ്പോൾ ആ വഴിപോക്കൻ ചിരിക്കാൻ കഴിയുന്നവനായി കാണുന്നു. രാജാവോ തന്റേതെന്ന മമതയിൽ കാണുമ്പോൾ ചൂടാകും. ഇതിനെത്ര ചൂടാകുന്നേ, ഇതൊക്കെ ഇട്ടിട്ട് പോകണ്ടേ എന്ന് ചോദിച്ചാൽ പിച്ചാത്തിക്ക്, ചട്ടുകത്തിന്, ഒരു തവി ചോറിന്, ഒരു തുണ്ട് ഭൂമിക്ക്, ഇതൊക്കെ ഈ ദിനേശനും ഇന്ദുവും പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോൾ പോയി കിട്ടും. ഇവരറിവായി നമ്മുടെ വൈകാരിക വ്യക്തിത്വത്തിൽ വീണാൽ നമ്മൾ മാറും, മാറിയേ പറ്റൂ. അതുളവാക്കുന്ന ഒരു ലോകം. ഒരു നിമിഷാർത്ഥം കൊണ്ട് നമ്മൾ മാറി മറിയും. ആ ബിംബമായി ഗുരുദേവൻ ഉപയോഗിച്ച ഈ ബിംബം അസാധാരണം തന്നെയാണ്. നമ്മൾ എന്നും കാണുന്നതാണ്, പക്ഷെ നമ്മൾ ഇതുവരെ ഈ ബിംബം ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടില്ല. കാര്യം നമ്മളിത് രണ്ടും കൂടെ ഒരുമിച്ച് കാണാൻ
2: കന്യാകുമാരിയിലും പോയിട്ടുണ്ട്. ഇവൻ താഴുന്നതും മറ്റവൻ പൊങ്ങുന്നതും ഒരുമിച്ച് കാണണം. എന്നാലും സദാശിവനിലെടുത്ത് അമ്മാനമാടുകയാണെന്ന് നമുക്ക് തോന്നിയില്ല. ഇത് അമ്മാനമാടുമ്പോൾ അല്ലയോ ആദി ദൈവമേ, അവിടുന്ന് സൂര്യചന്ദ്രന്മാരാകുന്ന പന്തുകൾ കൊണ്ട് മനം കുളിർക്കെ അമ്മാനമാണ്. തൽഫലമായി ദിവസേന അവ മാറി മാറി ഉദിച്ചുയരുന്നു, ജനങ്ങളുടെ ആയുസ്സിനെയും സംഭരിക്കുന്നു. ഭൗതികങ്ങളായ ആശകളും പ്രതീക്ഷകളും സങ്കതങ്ങളുമായി കഴിയുന്ന ആ ജനങ്ങളുടെ ആശകളെല്ലാം സങ്കതങ്ങളെല്ലാം പ്രതീക്ഷകളെല്ലാം അതോടെ മണ്ണടിയും. അല്ലയോ ദൈവമേ, അവിടുന്ന് മാത്രം ജയിക്കും. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവത് ലീലയാണ്. ഇതവിടുത്തെ ലീലയാണ്, അവിടുത്തെ ചമൽക്കാരമാണ്. ദിനരാത്രങ്ങൾ സൂര്യചന്ദ്രന്മാരെ സമ്മാനമാടുന്നതാണെന്ന് രൂപകം. അത്തരം രൂപകങ്ങളൊക്കെ സ്വച്ഛന്ദമായി വരിക, കവിത സ്വയമേവാഗതമാവുക. ഇന്ന് മത്സരിക്കാൻ വേണ്ടി നമ്മൾ പോയിരുന്ന് നിഘണ്ടു വെച്ച് കവിത എഴുതി ഉണ്ടാക്കുക ഒരു കവിയാകാൻ, പക്ഷെ അങ്ങനെയല്ല, സ്വച്ഛന്ദമായി വരിക. അതുകൊണ്ട് കാലം കൊന്നു തിന്നുന്നു എന്ന്, നമ്മളെ കൊന്നു തിന്നുന്ന കാലം. ഈ സൂര്യനും ചന്ദ്രനും ഉദയാസ്തമനങ്ങൾക്കനുസരിച്ച് നീങ്ങുമ്പോൾ നമ്മളിലൊരു സമയബന്ധിതമായ മാനമുണ്ട്. ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, സൈജോക്രോ, ഒരു കോശമാവിലി, അതിത്ര വിഭജനം എന്ന് കൃത്യമായി പറയും. ആലോചിച്ച് തീരും, ആ സമയമാവിനിയാണ് ഇതിന് കാരണം. എന്നാൽ ജനങ്ങൾ ഈ കളിയുടെ രഹസ്യം മാത്രം അറിയുന്നില്ല, അവർക്ക് ഈ കളിയുടെ രഹസ്യം മാത്രം അറിയാൻ കഴിയുന്നില്ല. താർക്കികന്മാർ, വൈയാകരണന്മാർ, ശാസ്ത്രങ്ങൾ എല്ലാം കണ്ടതും കേട്ടതും എല്ലാം അപഗ്രഥിക്കുന്നു. ശബ്ദമെടുത്ത് അപഗ്രഥിക്കുന്നു, രൂപം അപഗ്രഥിക്കുന്നു, എല്ലാം അപഗ്രഥിക്കുന്നു. ഈ കളി തുടങ്ങിയ ഭഗവാനെ അവർ അറിയാൻ ശ്രമിക്കുന്നില്ല. ബാക്കിയെല്ലാം അവരെ അപഗ്രഥിക്കുന്നു. അവർ അഭിലാഷങ്ങളുമായി മണ്ണടിയുന്നു. താർക്കികന്മാരും വൈയാകരണന്മാരും പുരോഹിതന്മാരും സന്യാസിമാരും ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരികളും എല്ലാം. ഗൃഹസ്ഥൻ ഒരു ഭാഗത്ത് ഒരു കൊച്ചിന്റെ കാല് കണ്ട് അതിനെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് മരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഉരുളി കമത്താനും ഒക്കെ പോകുന്നു. സന്യാസി ഇതെല്ലാം ഒരുത്തനെ ഏൽപ്പിച്ചു പോകാൻ വേണ്ടി ശിഷ്യനെ കിട്ടാൻ അതിനുള്ള യാഗങ്ങളും ഒക്കെ നടത്തി ഓടുന്നു. ഈ അഭിലാഷത്തിനിടയിൽ ഒരു ദിവസം അങ്ങ് പോകും മണ്ണടി. അപ്പൊ എല്ലാ ആശകളും ധനാശകളും എല്ലാം സകല ചിന്തകളും ഇതോടെ മണ്ണടിയുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങ് മാത്രം ജയിക്കും. ജഡസ്വരൂപമായ ലോകവും മംഗളസ്വരൂപമായ ശിവവും വേർതിരിച്ചറിയുക. ശവവും ശിവവും, ശവത്തിന് പിന്നാലെ പോകുന്നതിന് പകരം ശിവത്തിന് പിന്നാലെ പോയി ഈ കളിയെറിയുക എന്ന് പഠിപ്പിക്കുക. വീണ്ടും അടുത്തു അഞ്ച്. ദൈവമേ നിനക്ക നീയും ഞാനും ഒന്നു തന്നെയെന്ന് കൈവരുന്നതിന്നിതെന്ന് അടിയനില്ല കംഷിതം. ശവ ശൈവമൊന്നൊഴിഞ്ഞ് മറ്റുമുള്ളതൊക്കെ അങ്ങ് അങ്ങും ഇങ്ങും ആയി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിൽ നീ. ദൈവമേ നിനക്ക നീയും ഞാനും ഒന്നു തന്നെയെന്ന് കൈവരുന്നതിന്ന് ഏതെന്ന് അടിയനില്ല കംഷിതം. ശൈവമൊന്നൊഴിഞ്ഞ് മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങും ആയി വലഞ്ഞിടും വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിൽ നീ
1: ദൈവമേ നിനയ്ക്ക. ദൈവമേ അവിടുന്ന് മനസ്സിലാക്കുക, എന്റെ ഒരു വിഷമാണെന്ന് മനസ്സിലാക്കുക. വളരെ പ്രാർത്ഥിച്ച് വിനീതനായി പറയുന്നതാ, അല്ലയോ ഭഗവാൻ, അല്ലയോ ദൈവമേ, അവിടുന്ന് ഇതൊന്ന് മനസ്സിലാക്കുക. എന്തേ എന്നെ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കില്ലേ. അതുപോലെ ഭക്തൻ ഭഗവാനോട് പരിദേവനം ചെയ്യുന്ന രംഗമാണ്, ഭക്തിയുടെ നല്ലൊരു ഭാവമാണ്. നേരിട്ട് കാണുമ്പോഴാണ് ഈ പരിദേവനമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോ ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ, സ്തുത്യാദികളിലൂടെ ഒക്കെ പല വഴികൾ പറയും. ഭക്തിക്ക് പല രീതികളുണ്ട്, നവവിധ മാർഗങ്ങളും മറ്റുമുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതിൽ ഈ ആത്മനിവേദനത്തിലൊക്കെ എത്തും. കണ്ടാ പറയുന്നത്, വേറൊരാൾ നോക്കിയാലും ഭ്രാന്ത് പറയുകയാണ് തോന്നും. നമുക്ക് കാണാൻ ആരും ഉണ്ടാവില്ല, ഭക്തൻ കാണുന്നുണ്ടാവും. ഭഗവാനോട് പരിദേവനങ്ങൾ പറയുന്ന ഭക്തി സാധുവാകുന്ന രംഗമാണ്. തന്റെ ഭഗവാനെ പ്രപഞ്ചാതിശായിയായി കണ്ടു, ഭഗവാൻ കളിക്കുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്യുകയാണെന്നറിഞ്ഞു. എന്റെ ക്രമവികാസം നോക്കണം. ഭഗവത് സ്വരൂപം ദർശിച്ചു. ആ സ്വരൂപം ശുഭമാണെന്ന് അറിഞ്ഞു. ഒന്നാം ശ്ലോകത്തിൽ മംഗളമാണെന്നറിഞ്ഞു. അമംഗളമെന്ന് പറയുന്നതൊന്നും അമംഗളമല്ല, അങ്ങയുടെ ശുഭമാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഭഗവത് ദർശനം സാധിച്ചിട്ട് അതിനെ വിരാട് രൂപമായി കണ്ടു. അമ്പിളി തെല്ലും ഗംഗയും എല്ലാം നിറഞ്ഞ് വിശ്വാകാരമായി കണ്ടു. ആ ഭഗവാന്റെ കരസ്ഥലങ്ങളിൽ അമ്മാനമാടുന്ന സൂര്യചന്ദ്രന്മാരെ കണ്ടു. ആ ദിനരാത്രങ്ങളിൽ ആയുസ് നഷ്ടപ്പെടുന്ന ആശകളെ കണ്ടു. ഈ സംസാരം വിട്ടൊഴിഞ്ഞക്കരെ എത്തുമ്പോൾ കാത്തിരിക്കുന്ന പൂർണനായ അവിടുത്തെ കണ്ടു. ആ പാദങ്ങളിൽ എന്നെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആയുസ് നഷ്ടപ്പെടുന്ന പ്രപഞ്ച പ്രതിഭാസത്തിൽ വിജയശ്രീലാളിതനാകുന്ന അങ്ങയെയും ദർശിച്ച് കഴിഞ്ഞ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പരിദേവനം സമർപ്പിക്കുകയാണ്. ഇത്രേ ഓർക്കണം ഒരുമിച്ച്. ആദ്യം മോനെടുത്തത് മറന്നുപോലും. ആദ്യ ശ്ലോകം മുതൽ സജീവമായൊരു ചിത്രം മുമ്പിൽ വേണം. മംഗളരൂപിയായ ശിവൻ, ആ കരുണാമൂർത്തിക്ക് മുന്നിൽ അമംഗളങ്ങളെല്ലാം കാരുണ്യത്തിന്റെ മംഗളങ്ങൾ മാത്രം. രണ്ട്, ഈ സംസാരം താണ്ടിക്കടന്ന് ഒരുവിധത്തിൽ ഏകാഗ്രത വന്ന് ഈ സംസാര സമുദ്രത്തിനക്കരെ എത്തിയപ്പോൾ നിർമ്മമനായി നിൽക്കുന്ന അവിടുത്തെ ഞാൻ ദർശിച്ചു. ഹേ ഭഗവൻ, അവിടുന്ന് നിത്യമുക്തനായി നിർമ്മമനായി നിലകൊള്ളുന്നു.
2: ഈ ഉള്ളവനെ ഉപദേശിച്ച് അവിടുത്തെ നിർമ്മമമായ ആ സത്യം എന്നിലേക്ക് പകർന്ന് എന്നെ അവിടുത്തെ പാതാളരിന്ദങ്ങളിൽ ചേർക്കണമേ. വീണ്ടും അങ്ങയ്ക്ക് മുന്നിൽ ഞാനിതാ ഒരു നിവേദനം സമർപ്പിക്കുകയാണ്. അല്ലയോ ഭഗവൻ, ദൈവമേ, പ്രകാശരൂപനായവനെ, സമസ്ത ചരാചരാന്തർഭൂതമായിരുന്ന് പ്രകാശിച്ച് ബോധസ്വരൂപനായിരിക്കുന്നവനെ നിനക്ക് അവിടുന്ന് അറിയുക, നീയും ഞാനും ഒന്ന് തന്നെ. എന്റെ പ്രമോഹ പൊയ്യും, നീയും ഞാനും ഒന്ന് തന്നെ, അങ്ങും ഞാനും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതാണ് എനിക്ക് അറിയേണ്ടത്. എനിക്ക് നിന്നിലെത്തണം. നിന്നിൽ നിന്ന് വേറിട്ട, നിന്നെ മറന്നുള്ള, വിഷയഭ്രമത്തിൽ പെട്ടുള്ള ഈ ജീവിതം എന്നെ നശിപ്പിച്ചിരിക്കുന്നു, എന്നെ ദുഃഖിയാക്കിയിരിക്കുന്നു. ഒരു ദുഃഖമേ എനിക്കുള്ളൂ, അത് നിന്നെ വിട്ടതിന്റെ ദുഃഖമാണ്. നിന്നിലേക്ക് എത്തിയാൽ ഞാൻ സുഖിയാ, നിന്നിലെത്തുമ്പോഴാണ് ഞാൻ സുഖിക്കുന്നതെല്ലാം. കേൾക്കാൻ സുഖമാണെങ്കിലും സുഖം ഭഗവാനിലാണെന്ന് എങ്ങനെയാ തെളിവ്? ആനന്ദമായിരിക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ അവന്റെ ചിച്ചക്രിയെ വിഷയാകാരമായി ഭ്രമിപ്പിച്ചാൽ സംഘർഷമായി. ആ വിഷയം തീർന്നാൽ വീണ്ടും അവൻ ശാന്തനായി. അവൻ അത്രയും സഞ്ചരിച്ച സംഘർഷം ശാന്തിയോട് ചേർത്ത് വെച്ച് വിഷയമാണ് ശാന്തിയെന്ന് തെറ്റിദ്ധരിക്കുന്നതായി. ഇതാണ് ഈ പ്രപഞ്ചം. ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ, ചിങ്ങമാസമായി, ഓണം വന്നു, പ്ലാവിൽ ഒരു ചക്ക കിടക്കുക, വേറെ എങ്ങുമില്ല. പ്ലാവിന്റെ എങ്ങ് തുഞ്ചത്ത കിടക്കുക, ഒറ്റ ചക്കയുള്ളൂ. ഓണത്തിന് ചക്ക ചേർത്ത് ഒരു അവിയൽ വെക്കുക, അസുലഭമായി കിട്ടിയ ഭാഗ്യമാണെന്ന് കരുതി. ഇതിടുമ്പോ ആരെങ്കിലും വന്നാൽ ഒരു പങ്ക് കൊടുക്കണം, ചെറിയ ചക്കയാണ്. മനസ്സിലായില്ല, ഇടുന്ന സമയത്ത് ആരെങ്കിലും വന്നാല് ഒരു പങ്ക് കൊടുക്കണം. ആ ചക്ക കണ്ണിൽപ്പെട്ട നിമിഷം മുതൽ നിങ്ങൾക്കുള്ളത് ശാന്തിയാണോ അശാന്തിയാണോ? ശാന്തി എന്നും വായിക്കാം, അശാന്തി എന്നും വായിക്കാം. അശാന്തിയാണ് അല്ലേ? കാരണം എങ്ങനെ ഇടും, ആരിട്ട് വരും, ആരെയും കാണുന്നില്ലല്ലോ, എന്ത് ചെയ്യും? ആ ചക്കയായി നിങ്ങളുടെ ബോധം പരിണമിച്ചപ്പോൾ ബോധം ബോധമല്ലാതായി, ചക്കയായി. ഇനി ചക്കബോധമൊന്ന് തീരുന്നവരെ അശാന്തിയാണ്. ഒന്നുകിൽ അതരിഞ്ഞ് അവിയലാക്കി കൂട്ടി ആ കഴിക്കുന്ന ഒരു നിമിഷം ചക്കബോധം പോയി, അശാന്തി തീർന്നു.
3: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: പക്ഷെ ശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതാണ് കഥമപ്യപ്രവൃദ്ധേച്ച ദുഃഖേ. കാരണം ദുഃഖങ്ങളെല്ലാം ഒരുപാട് അനുഭവിച്ച് അതിന്റെ മോചനത്തിനായി ഈശ്വരാന്വേഷണം നടത്തുന്നവർക്ക് ചെറിയൊരു നിരാശയ്ക്ക് വകയുള്ള കാര്യമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവിടെയാണ് തുടങ്ങേണ്ടതെന്നാണ്. അങ്ങനെയുള്ളവന് പ്രത്യക് പുഷ്പി എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട്. ഹിമാലയ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് കാണാം. ആ പുഷ്പത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ചെടി മുള്ളുള്ള ഒരു ചെടിയാ. അതിന്റെ പുഷ്പത്തിന്റെ ദളങ്ങൾക്ക് വളരെ നീളം കാണും. ആ ദളങ്ങളുടെ അറ്റം വളരെ കൂർത്തിരിക്കും, സൂചിയുടെ അറ്റം പോലെ കൂർത്തിരിക്കും. ആ പുഷ്പം വിടർന്നു വരുമ്പോ ഇതിന്റെ ദളങ്ങളുടെ അറ്റം ഉള്ളിലേക്ക് മടങ്ങിയിരിക്കും. അതായത് സാധാരണ പുഷ്പം വിരിഞ്ഞു വരുമ്പോൾ അതിന്റെ ദളങ്ങൾ പുറത്തേക്കാണ് വികസിക്കുന്നത്. പക്ഷെ ഈ പ്രത്യേക പുഷ്പി എന്ന് പറയുന്നത് ആയുർവേദത്തിന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ പുഷ്പം ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി വരും, അത് വികസിക്കുന്നതോറും മടങ്ങി വരും. അങ്ങനെ ആ പുഷ്പം ഉള്ളിലേക്ക് മടങ്ങി വരുന്നത് പോലെ ആരുടെ മനസ്സാണോ ഉള്ളിലേക്ക് മടങ്ങി വരുന്നത് എങ്ങനെ വളരും തോറും, അതാണ് പ്രത്യേക പുഷ്പി പ്രസവവിധിന. പ്രത്യേക പുഷ്പി വികസിക്കുന്നത് പോലെ പ്രത്യേക പ്രവണം, പ്രത്യേക പ്രവണമാകുക. യസ്യ ഹൃദയം, ആരുടെ ഹൃദയമാണോ, ഏതൊരുവന്റെ ചേതസ്സാണോ ഉള്ളിലേക്ക് വരുന്നത് വളർന്നു വരുമ്പോൾ, യുവത്വത്തിൽ നിന്നും അവൻ വളർന്നു വരുമ്പോൾ ഈ പുഷ്പത്തിന്റെ ദളങ്ങളെങ്ങനെയാണോ ഉള്ളിലേക്ക് വളരുന്നത് അതുപോലെ പ്രത്യേക പ്രവണം യസ്യ ചേത എന്നാണ്. ഏതൊരുവന്റെ ചേതസ്സാണോ പ്രത്യേക പ്രവണമായി തീരുന്നത്, കോസ്തി ധന്യസ്ഥന്യ എന്നാണ്. ആരാണ് അവനേക്കാൾ ധന്യനായിട്ട് ഈ ലോകത്തുള്ളത് എന്നാണ്. ആരാണ് അങ്ങനെ ഒരുവനേക്കാൾ, ഏതൊരുവന്റെ ഹൃദയമാണോ അന്തർമുഖമാകുന്നത് പ്രത്യേക പ്രവണമായി തീരുന്നത്. പ്രത്യേക വക്രം ഭവതി ഹൃദയം കോസ്തി ധന്യസ്ഥന്യ. പ്രത്യേക വക്രം ഭവതി ഹൃദയം, ഹൃദയം മനസ്സ് പ്രത്യേക വക്രമാകുന്നു, ഉള്ളിലേക്ക് തിരിയുന്നു. കോസ്തി ധന്യസ്ഥന്യ, അവനേക്കാൾ ധന്യനായിട്ട് ഈ ലോകത്താരാണ് ഉള്ളത് എന്ന് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് തരുന്ന, ആചാര്യന്മാര് തരുന്ന ആശയങ്ങൾ ഇങ്ങനെയുള്ളതാണ്. അപ്പോ ആ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഒരുവന്റെ മനസ്സ് ഈശ്വരോന്മുഖമാകുകയും അന്തർമുഖമാകുന്നു, ആത്മോന്മുഖമാകുന്നുണ്ടെങ്കിൽ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്നാണ്. അല്ല, ബഹിർമുഖമായി ഭൗതികമായി പലതും നേടി ജീവിതത്തിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലുതാകുന്നവനൊന്നും ഇവിടെ ഇവന് തുല്യനല്ല എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ആചാര്യന്മാരുടെ ഉപദേശം. ആ പ്രത്യേക പ്രവണത, അന്തർമുഖത, അതിനാണ് ഇവിടെ ഏറ്റവും മഹത്വം കൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ. അപ്പോ ഈ പറയുന്ന ചാർവാകന്മാരുടെ ആദർശങ്ങളല്ല നമുക്ക് മാതൃകകളായിരിക്കേണ്ടതെന്ന് ഉള്ളത് ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പൊ ഈ നിത്യാനിത്യ വസ്തുവേയം തുടങ്ങിയ സാധന ചതുഷ്ടയത്തെ കുറിച്ച് പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ സംശയം വരും. അതായത് ഈ തപസ്സുകളെ കുറിച്ച്, തപസ്സിന്റെ എന്താണ് സ്ഥാനം, ചിലർ അങ്ങനെ സംശയം ചോദിക്കാറുണ്ട്. ഇവിടെ തപസ്സിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ശമദമാദികൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു. ഈ തപസ്സുകൾക്ക് എന്താണ് സ്ഥാനം? കാരണം കൃച്ഛ്രം, ചാന്ദ്രായണം തുടങ്ങിയ തപസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ശരീരത്തെ വളരെ പീഡിപ്പിക്കുന്ന തപസ്സുകൾ, പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ്, അങ്ങനെയുള്ള തപസ്സുകളുണ്ട്. ഇത്തരം തപസ്സുകളെന്ന് പറയുന്ന ഒരാളുടെ ഇതിനാവശ്യമുണ്ട്? മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ ഇതൊന്ന് സൂചിപ്പിച്ചതാണ്. അപ്പൊ ഇത്തരം തപസ്സുകളെ ഈ അദ്വൈത ചിന്തയിൽ ഇത്തരം തപസ്സുകൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഭഗവാൻ ഗീതയിൽ ഇക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കർശയന്ത ശരീരസ്ഥം ഭൂതം ഗ്രാമം അചേതസം പറയുന്നു. ഈ ശരീരം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്, ഇത് ജഡമാണ്. പക്ഷെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? എന്റെ ക്ഷേത്രമാണ്. ഞാൻ ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാന് ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നു എന്നുള്ള ബോധം കൂടാതെ ഈ ശരീരത്തെ പീഡിപ്പിച്ച് ആ ശരീരം

അനിമാദി ഐശ്വര്യങ്ങൾ കഠിനമായ തപസ്സനുഷ്ഠിച്ച് നേടേണ്ടതുണ്ട്. പക്ഷെ അത് മോക്ഷത്തിന് ഉപകരിക്കുന്നതല്ല, ആത്മീയ ഉത്കർഷത്തിന് ഉപകരിക്കുന്നതല്ല. സിദ്ധികളും ഭൗതികമാണ്, അതുകൊണ്ട് എല്ലാവരും നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആത്മീയ സാധകന്മാർ സിദ്ധിക്ക് വേണ്ടി വിവേകമുള്ളവരാരും തപസ് ചെയ്യാൻ പോകത്തില്ല. പിന്നെ മറ്റു ചിലയിടത്ത് തപസ് വരുന്നത് ചില മഹാത്മാക്കളുടെ ജീവിതത്തിൽ കർശനമായ തപസ്സുകൾ കാണുന്നുണ്ട്. അങ്ങനെ കർശനമായ തപസ് വരുന്നത് എന്ന് വെച്ചാൽ അത്തരം ആൾക്കാർ തന്റെ ഭൂതഭാവി സംസ്കാരങ്ങളെല്ലാം അവരുടെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി എന്തെങ്കിലും പാപം അധിഷ്ഠം തന്റെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കഠിനമായ വിഘ്ന രൂപത്തിലിരിക്കുന്ന ഏതെങ്കിലും പാപങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും ചില ശരീരക്ലിഷ്ടതയുള്ള ചില തപസ്സുകൾ അനുഷ്ഠിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ചില വിഘ്നങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന വിഘ്നം നശിപ്പിക്കാൻ വേണ്ടി ഇന്ന തപസ് എന്നുള്ള വ്യക്തമായ ബോധത്തോടുകൂടി ചെയ്യുന്നതാണ്. അപ്പൊ ആ തപസ് അനുഷ്ഠിക്കുമ്പോൾ ആ വിഘ്നം നശിക്കും. അതാണ് ചില മഹാത്മാക്കളുടെ ജീവിതത്തിൽ ചില സമയത്ത് അങ്ങനെയുള്ള കർശനങ്ങളായ തപസ്സുകൾ അനുഷ്ഠിച്ചതായി കാണുന്നത്. അതെല്ലാം വിലക്ഷണമാണെന്ന് വെച്ചാൽ അപൂർവമായി കാണുന്ന സംഭവങ്ങളാണ്. അല്ലാതെ സാധാരണ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ പീഡിപ്പിക്കുന്നു. ശരീരത്തെ പീഡിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ്? താൻ ഞാനാണ് നിന്റെ ഉള്ളിയിരിക്കുന്നത്, നീ നിന്റെ ശരീരത്തെ പീഡിപ്പിച്ചത് എന്നെ പീഡിപ്പിക്കുകയാണ്. ഈ ബോധം ഇല്ലാതെ ചെയ്യുന്നത് തമസിന്റെ താമസമായ തപസ്സെന്നാണ്, ഹഠാത് ഉള്ള തപസ്സുകളാണ്. അത്തരം തപസ്സുകൾ സാധന ചതുഷ്ടയത്തിൽപ്പെടുന്നില്ല. ആത്മവിചാരത്തിന് അത്തരമുള്ള തപസ്സുകളൊന്നും ആവശ്യമില്ല. അത്തരം തപസ്സുകളെ കുറിച്ച് അത് ഇങ്ങനെ പറയുന്നു, വ്യക്തമായിട്ടും ഭാഷ്യകാരൻ പറയുന്നുണ്ട്, കൃത്രം ചാന്ദ്രായണം തുടങ്ങിയുള്ള വ്രതങ്ങളൊന്നും ഈശ്വര വിചാരം ചെയ്യുന്നവരെടുക്കരുത്. സാധാരണഗതിയിൽ അങ്ങനെയുള്ള വ്രതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ധാതു വൈഷമ്യം വരും, ശരീരത്തിന് രോഗം പിടിപെടും, ആരോഗ്യം നശിക്കും, യോഗിയാകുന്നതിന് പകരം രോഗിയായി മാറും, രോഗത്തിൽ ശ്രദ്ധനായിത്തീരും. രോഗിയാകാൻ പോയി രോഗിയാകുന്നതിന് തയ്യാറാകാതിരിക്കുക. അതുകൊണ്ട് തപസ്സും സാധന ചതുഷ്ടയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നത് മധ്യമ മാർഗം ആണ്. ബുദ്ധന്റെ ശിഷ്യന്മാര് ആദ്യം ഇതുപോലെ കഠിനമായ, ശ്രീബുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ തപസ്സിന്റെ കാലമായിരുന്നു, കഠിനമായ തപസ്സുകളായിരുന്നു. അങ്ങനെ കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുന്നുണ്ടപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരെ വിളിച്ച് ഉപദേശിച്ചു, എന്റെ മാർഗം എന്ന് പറയുന്നത് മധ്യമ മാർഗമാണ്. മധ്യമം എന്ന് പറയുമ്പോൾ കഠിനമായ തപസ്സിലേക്കും പോകാൻ പാടില്ല, ലൗകിക ഭോഗങ്ങളിലേക്കും മുഴുകാനും പാടില്ല, അതിന്റെ മധ്യത്തിലൂടെ സഞ്ചരിക്കുക എന്നാണ്. എന്നുവെച്ചാൽ കായം ക്ലേശം ശരീരത്തെ കഠിനമായി പീഡിപ്പിക്കാനും പാടില്ല, ശരീരത്തെ കൂടുതൽ പോഷിപ്പിക്കാനും പാടില്ല. അതായത് നമുക്കെല്ലാം മനസ്സിലാകുന്ന ഒരു വഴി, ആ വഴിയാണ് മധ്യമ മാർഗം എന്ന് പറയുന്നത്. ആ മധ്യമ മാർഗമാണ് നമ്മുടെ ഈ പറയുന്ന ആചാര്യന്മാരെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യരോ അല്ലെങ്കിൽ അതുപോലെയുള്ള പൂർവിക ആചാര്യന്മാരെല്ലാം സാധനയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് മധ്യമ മാർഗമാണ്. അപ്പൊ ആ മധ്യമ മാർഗത്തിലാണ് ഈ പറയുന്ന നിത്യാനിത്യ വസ്തുവിവേകം അത് ഇതൊക്കെ പറയുന്നത്. അല്ലാ, ഇവിടെയൊന്നും ഈ പറയുന്ന ശരീരകായ ക്ലേശമുള്ള അതിനെക്കുറിച്ച് സംശയം ഉന്നയിച്ചതുകൊണ്ടാണ് ആ വിഷയം കൂടി ഞാൻ വിശദീകരിക്കുന്നത്. ഈ കായക്ലേശത്തെ ഉണ്ടാക്കുന്ന സാധാരണ മനുഷ്യർക്ക് അതൊന്നും പറ്റിയിട്ടുള്ളതല്ല. ഏതെങ്കിലും സിദ്ധപുരുഷന്മാർ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ അതിന്റെ ഭൂതഭാവികളെയെല്ലാം മനസ്സിലാക്കി അതിനുവേണ്ടി ചെയ്തതായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു സാധകൻ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, എന്റെ ഇന്ന ഇന്ന പാപങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ കർശനമായി എന്റെ ശരീരത്തെ പീഡിപ്പിക്കുന്ന തപസ് ചെയ്ത് ആ പാപത്തെ നശിപ്പിക്കണം എന്നുള്ള ഉൾബോധം ഒരാൾക്കൊണ്ട് അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ അങ്ങനെ അരുത് എന്ന് പറയുന്നില്ല. സാധാരണമായി നിർദ്ദേശിക്കുന്ന ഈ സാധനകളിൽ കഠിന തപസ് അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല, മറിച്ച് അതിനെ നിഷേധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പിന്നെ മറ്റ് സാധനങ്ങൾ ചെയ്യുന്നതിന് അറിഞ്ഞായാലും അറിയാതെ ആയാലും അതിൻ്റെതായ ഫലം അതുണ്ടാകുന്നു. അന്ധകരണ ശുദ്ധിയുടെ രൂപത്തിലുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ, ഈ പറയുന്ന സാധനങ്ങളിൽ ഇത് പൊതുവായി പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ നിത്യം അനുഷ്ഠിച്ചു വരുന്ന ജപതപാദികളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും, കർമ്മ ഭക്തികളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇത് കുറച്ചുകൂടി മുന്നോട്ട് കടന്നു എന്നാണ് ഇവിടെ നിത്യാനിത്യ വസ്തുവേഗത്തിൽ തുടങ്ങുകയാണ്. അതിന് മുമ്പുള്ള സാധനങ്ങളെ കുറിച്ചൊന്നും കൂടെ വിശദമായി പറയുന്നു, നാമജപങ്ങളും മറ്റും. അതെല്ലാം ദുഷ്ടമായ ഫലത്തെ ഉണ്ടാക്കിയില്ലെങ്കിലും അദൃഷ്ടമായ ഫലത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. വിദ്യാരണ്യ സ്വാമികളുടെ ജീവചരിത്രത്തിനും മറ്റും അതിന് ഉദാഹരണം പറയുന്നുണ്ട്. കേട്ടിരിക്കും മിക്കവാറും പേര്. ദയാനന്ദ സ്വാമികൾ വളരെ ദരിദ്രനായിരുന്നു.

0: ധ്യാനസ്വാമി എന്ന് പറയുമ്പം പഞ്ചദശി ജീവൻ മുക്തി വിവേകം തുടങ്ങി വേദാന്തത്തിൽ വിവരണ പ്രമേയ സംഗ്രഹം തുടങ്ങി വളരെ പ്രൗഢങ്ങളായ ഗ്രന്ഥങ്ങൾ വേദാന്തത്തിൽ എഴുതിയിട്ടുണ്ട്. മീമാംസയിൽ മീമാംസ ന്യായമാല തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പൂർവമീമാംസയിൽ എഴുതിയിട്ടുണ്ട്. മാധവീയ ധാതുപൂർത്തി തുടങ്ങി സംസ്കൃത വ്യാകരണത്തിൽ പ്രൗഢങ്ങളായ ഗ്രന്ഥങ്ങൾ, എത്രയോ മനുഷ്യ ആയുസ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അത്രയും വലിയ പണ്ഡിതനായിരുന്ന ആളാണ്. എല്ലാ ശാസ്ത്രങ്ങൾ അദ്വൈത ചിന്തയിൽ തന്റേതായ ഒരു ശൈലി ഉണ്ടാക്കിയ ആളാണ്. പൂർവാചാര്യന്മാരെ പിന്തുടർന്നാണെങ്കിലും തനതായ ഒരു ശൈലി, അതാണ് പഞ്ചദശി. അങ്ങനെ ഒരു ചിന്താഗതി തന്നെ ഉണ്ടാക്കിയെടുത്ത പ്രൗഢ പണ്ഡിതനും ആത്മജ്ഞാനിയും പരിപ്രാജകനായി അവസാനം ജീവൻ മുക്തനായി ജീവിതം അവസാനിപ്പിച്ച ആളാണ് വിദ്യാന്യസ്വാമി. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം ബാല്യകാലത്ത് വളരെ ദാരിദ്ര്യമുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ആഹാരത്തിന് വഴിയില്ലാതെ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഉപാധ്യായനോട് ചെന്ന് ചോദിച്ചത്, ഇതിനെന്താണ് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനുള്ള എന്താണ് വഴി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഗായത്രി ഉപാസിക്കുക. നീ ബ്രാഹ്മണനാണല്ലോ, ഉപനയനം ചെയ്ത് ഗായത്രി ചെല്ലുന്നവല്ലേ, ഗായത്രി ഉപാസിക്കാൻ പറഞ്ഞു. ഉടനെ ഗായത്രി ഉപാസിച്ചു വളരെ തീവ്രമായി. അദ്ദേഹം വിലക്ഷണമായ ഒരു പ്രതിഭയായിരുന്നു, അതുകൊണ്ട് ഉപാസനയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. തീവ്രമായി ഗായത്രി ഉപാസിച്ചു. ഗായത്രി ഉപാസിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? പുരച്ഛരണം നടത്താൻ പറഞ്ഞു. ഏഴ് പുരച്ഛരണം നടത്തി. ഏഴ് പുരച്ഛരണം പൂർത്തിയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ ദാരിദ്ര്യ ദുഃഖങ്ങളെല്ലാം ഇതോടെ മാറുമെന്നാണ്. പക്ഷെ ഏഴ് പുരച്ഛരണം നടത്തിയിട്ട് ദൈവം പ്രതീക്ഷിച്ചു, ഗായത്രി ദേവി പ്രത്യക്ഷമായി തന്നെ അനുഗ്രഹിക്കുന്ന മുഹൂർത്തം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം മാറിയില്ല. പക്ഷെ ഈ ശാസ്ത്ര അധ്യയനം ചെയ്തു, അങ്ങനെ പണ്ഡിതനായി, പ്രസിദ്ധനായി, കൃഷ്ണദേവരായരുടെ മന്ത്രിയായി. അങ്ങനെ അദ്ദേഹത്തിന് സമ്പത്തും എല്ലാം തന്റെ പരിശ്രമം കൊണ്ടുണ്ടായി. മന്ത്രിസ്ഥാനം വരെ കിട്ടി. അപ്പോൾ വലിയ സമ്പന്നനുമൊക്കെ ആയി. ശാസ്ത്രങ്ങളെല്ലാം അധ്യയനം ചെയ്തു, അനേക യുദ്ധങ്ങൾ നയിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഗാർഹസ്ഥ്യധർമ്മവും എല്ലാം കഴിഞ്ഞതിന് ശേഷം, പിന്നെ സ്മാർത്ഥ നിയമം അനുസരിച്ച് വാനപ്രസ്ഥ സന്യാസം അതിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം സന്യാസിയായി. സന്യാസിയായി ശൃംഗേരി മഠത്തിന്റെ ശങ്കരാചാര്യരും ആയി എന്നാണ് പറയുന്നത്. അങ്ങനെ ശങ്കരാചാര്യരായിരുന്നപ്പോൾ പിന്നെ അദ്ദേഹം അതും ഉപേക്ഷിച്ചു. ഇനി ശങ്കരാചാര്യ സ്ഥാനവും വേണ്ട എന്ന് വിചാരിച്ച് അതും ഉപേക്ഷിച്ച് പിന്നെ പരിവ്രാജകനായി. അങ്ങനെ പരിവ്രാജകനായി സഞ്ചരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഗായത്രി ദേവി ഇദ്ദേഹം വിളിക്കാതെ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഗായത്രി ദേവി പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, ഇപ്പം നീ എന്തിനാ വന്നത്? നിന്നെ കൊണ്ട് എനിക്ക് യാതൊരു ആവശ്യമില്ല. എനിക്കൊരു കാലത്ത് ആവശ്യം ഉണ്ടായിരുന്നു, അന്ന് വന്നില്ല. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചതാണ്, എന്നിട്ട് വന്നില്ല. ഇപ്പം എന്തിനാ വന്നത്? ഇപ്പം എനിക്ക് യാതൊരു ആവശ്യമില്ല. മുക്തപുരുഷനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞു. നീ എന്റെ പുറകിലോട്ട് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്റെ ഉള്ളിലേക്ക് നോക്കിയും കണ്ട എന്താണ്? പ്രതീകാത്മകമായി കണ്ടത് ഏഴ് വലിയ ചാമ്പൽ കൂനകളാണ് കണ്ടത്. ഏഴ് ചാമ്പൽ കൂനകളെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിഘ്നങ്ങളായിരുന്ന ഏഴ് തരത്തിലുള്ള പ്രാരബ്ധ കർമ്മങ്ങളാണ്. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ ഈ ഏഴ് പുരസ്കരണം കൊണ്ട് നശിച്ചു. നശിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നീട് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ആത്മജ്ഞാനവും മോക്ഷം വരെയുള്ളത് പ്രാപിക്കാൻ കഴിഞ്ഞത് എന്താണ്? ഈ ഏഴ് പുരസ്കരണത്തിന്റെ ഫലമാണ്. അത് ദേവി ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൊരു കഥ പറയുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന എല്ലാ അനുഷ്ഠാനങ്ങൾക്കും എല്ലാം ദൃഷ്ടമായിട്ട് അല്ലെങ്കിൽ അദൃഷ്ടമായിട്ട്, അദൃഷ്ടമായ ഫലങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ അറിയത്തില്ല. നമ്മളൊരു നാമം ജപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ അത് ആത്മീയമായി സഹായിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. ആന്തരികമായ അന്ധകരണത്തിന്റെ ഏതോ ഒക്കെ തലങ്ങളിൽ എന്തെങ്കിലും പരിവർത്തനങ്ങൾ അതുണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഈ പറയുന്ന വിദ്യാരണ്യസ്വാമിക്ക് അനുഭവപ്പെട്ടതുപോലെ നമുക്ക് അതൊരു ചാമ്പൽ കൂനയായിട്ടൊന്നും അനുഭവപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത്തരം സാധനങ്ങളിലൂടെയുള്ള ആത്മശുദ്ധി, ആ ആത്മശുദ്ധിയാണ് നമ്മുടെ ആചാര്യന്മാർ മോക്ഷത്തിന് ഉപായമായി സ്വീകരിക്കുന്ന, അല്ലാതെ അരാജകത്വമല്ല. അപ്പൊ സാധന ചതുഷ്ടയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികമായി അത് വന്നതുകൊണ്ടാണ് എന്നാണ് ഈ കാര്യം പറഞ്ഞത്. അങ്ങനെയുള്ള സാധന ചതുഷ്ടയ സമ്പത്തി, നമ്മുടെ മാർഗവും അതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മാർഗം എന്ന് പറയുന്ന എപ്പോഴും ഒരു ആത്മീയ സാധകന്റെ മാർഗം എന്ന് പറയുന്നത് ഋഷി മാർഗമാണ്, മറ്റു മാർഗങ്ങളല്ല. മറ്റു മാർഗങ്ങളിൽ ഇതിന് ചേരാത്ത പലതും കാണും. ഇന്നത്തെ ലോകത്തിന്റെ ദൃഷ്ടി നോക്കുമ്പോൾ നമ്മുടെ മാർഗത്തിന് യോജിക്കാത്ത പലതുമാണ് പുറം ലോകത്തുള്ളത്. അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ മാർഗം എന്ന് പറയുന്നത് ഋഷിമാർഗമാണ്. ശ്രീബുദ്ധൻ എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി, ഭാര്യയും പുത്രനെയൊക്കെ ഉപേക്ഷിച്ച്, രാജ്യം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, വീട്ടിലേക്ക് ചെല്ലുന്ന എന്താണ്? അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചീവരം, പാലി ഭാഷയിൽ പറഞ്ഞാൽ കീറത്തും, കയ്യില് ഭിക്ഷാപാത്രം, പിച്ചച്ചട്ടി, ഇത് രണ്ടുമായിട്ടാണ് ഇത് നടക്കുന്നതായിട്ട് അറിഞ്ഞു പിതാവ്, ശ്രീബുദ്ധന്റെ പിതാവ്. തന്റെ മകൻ ഇങ്ങനെയാണ് നടക്കുന്നത്, ഈ സംഭവം കേട്ടിരിക്കും ബുദ്ധന്റെ ജീവചരിത്രം വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയും. തന്റെ പിതാവ് പറഞ്ഞ് തന്റെ മകൻ ഇങ്ങനെയാണ് നടക്കുന്നത്, കയ്യിലൊരു പിച്ചച്ചട്ടിയും ഒരു ചീവരവും മുഷിഞ്ഞ വസ്ത്രവും. ഇത് കണ്ടു അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായി. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പിതാവ് പറയും, നീ ശാക്യ വംശത്തിന് അപമാനത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം നീ പറഞ്ഞ വംശം എന്ന് പറയുന്നത് എന്താണ്? ആ വംശത്തിന്റെ ചിഹ്നം ഗർജിക്കുന്ന സിംഹമാണ്, നാല് സിംഹങ്ങൾ നമ്മൾ അശോക ചക്രത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. അത് ശാക്യ വംശത്തിന്റെ ചിഹ്നമാണ്, അവരുടെ കൊടിയടയാളമാണ്. നാല് ദിക്കിലേക്ക് നോക്കി ഗർജിക്കുന്ന നാല് സിംഹങ്ങളാണ് എന്ന് വെച്ചാൽ, അത്രയും പരാക്രമശാലികളായ രാജാക്കന്മാര് പറന്ന ഒരു ക്ഷാത്ര വംശമാണ്. ഈ വംശത്തിലാണ് നീ പറന്നത്. അപ്പൊ നിന്റെ പാരമ്പര്യം, നിന്റെ അന്തസ്, ഇതെല്ലാം പാലിക്കേണ്ടതിന് പകരം എന്ത് ചെയ്തു? നീ രാജ്യത്തെ ഉപേക്ഷിച്ചു, ഭാര്യ ഉപേക്ഷിച്ചു, ഈ വംശത്തിന് അപമാനം ഉണ്ടാക്കി, ചെങ്കോല് പിടിച്ച് രാജ്യം ഭരിക്കേണ്ട കയ്യിൽ പിച്ചച്ചട്ടിയും കൊണ്ടാണ് നടക്കുന്നത്. മാനക്കേടാണ്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിൽ പക്ഷെ നീ മരിച്ചിരുന്നെങ്കിലും എനിക്ക് സന്തോഷമായിരുന്നു എന്ന് വളരെ ദുഃഖത്തോടുകൂടി പിതാവ് പറയുമ്പോൾ, രാജാവ് പറയുമ്പോൾ, ബുദ്ധൻ പറയുന്നത് എന്താണ്? മഹാരാജാവ്, അങ്ങക്ക് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞത് ശാക്യവംശത്തിലല്ല, എന്റെ വംശം അതല്ല, എന്റെ വംശം ഋഷിവംശമാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്ഷാത്രവംശത്തിലല്ല പറഞ്ഞത്, എന്റെ വംശം എന്ന് പറയുന്നത് ഋഷിവംശമാണ്. എന്റെ പാരമ്പര്യത്തിൽ എന്താണ്? വിവേകം, വിജ്ഞാനം, വൈരാഗ്യം, ഇതൊക്കെയാണ് എന്റെ സമ്പത്ത്. അല്ലാതെ നിങ്ങളുടെ ചെങ്കോലും കിരീടവും കൊട്ടാരവും ഭാര്യയൊന്നും എന്റെ സമ്പത്തല്ല, എന്റെ വംശത്തിന്റെ സമ്പത്ത് ഇതൊക്കെയാണ്. സമ്യക് ചിന്തയും സമ്യക് പ്രവൃത്തിയും തുടങ്ങിയ അഷ്ടാംഗ മാർഗം, അതാണ് എന്റെ സമ്പത്ത്, എന്റെ വംശത്തിന്റെ സമ്പത്ത്. അത് സനാതനധർമ്മമാണ്, ഋഷിമാരുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ ജനിച്ച എനിക്ക് ഈ പിച്ചച്ചട്ടിയും ചീവരവും എല്ലാം എന്താണ്? ഇതൊക്കെ എനിക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞ് പിതാവിനെ മാനസാന്തരപ്പെടുത്തി അവിടെ വച്ച് തന്നെ ധർമ്മോപദേശം ചെയ്ത് ബുദ്ധൻ തന്റെ പിതാവിനെയും നിർവാണത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ സാധകന്മാരുടെ മാർഗം എന്ന് പറയുന്നത് അതാണ്. അവരുടെ വംശം എന്ന് പറയുന്നത് ഋഷിവംശമാണ്, അവരുടെ മാർഗം എന്ന് പറയുന്നത് ഇതാണ്, അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ശമവും ദമവും യമവും നിയമവും ആസനവും ഒക്കെയാണ്. അതാണ് നമ്മുടെ ആചാര്യന്മാരെ നമുക്ക് കാണിച്ചു തരുന്ന മാർഗം. അല്ലാതെ ഈ അരാജകത്വവാദികൾ പറയുന്നത് പോലെയുള്ള അരാജകത്വം സാധകന്മാരുടെ സമ്പത്തല്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, ഋഷി പാരമ്പര്യം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് ഈ സാധന ചതുഷ്ടയ സമ്പത്തുകളൊന്നും ഇതൊക്കെ കുറച്ച് മനസ്സിന് സംഘർഷം ഉണ്ടാക്കിക്കുന്നിരിക്കാം തുടക്കത്തിൽ. പക്ഷെ ആത്യന്തികമായ ശാന്തി, നിർവ്വാണത്തെ തരുന്നതിന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഈ ഒരു മാർഗമേ ഉപദേശിക്കുന്നുള്ളൂ. അല്ല, ചാർവാകൻ ഉപദേശിക്കുന്ന മാർഗങ്ങളൊന്നും ഇവിടെ സ്വീകാര്യമല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം, അപരോക്ഷ ജ്ഞാനം എന്താണെന്ന് വിശദീകരിക്കാമോ എന്നാണ്. മുമ്പേ ഞാൻ പറഞ്ഞു ശാസ്ത്രത്തിൽ എല്ലാ കാര്യവും വിശദീകരിക്കുന്നില്ല, അതിലൊന്നാണ് ഈ അപരോക്ഷ ജ്ഞാനം. അതൊരിടത്തും വിശദീകരിക്കുന്നില്ല, സ്വസംവേദ്യമാണ് എന്നുവെച്ചാൽ സ്വ അനുഭവത്തിൽ മനസ്സിലാക്കേണ്ട അപരോക്ഷ ജ്ഞാനം. അത് വിശദീകരിക്കാം, ഇപ്പോൾ ഉള്ള ജ്ഞാനമൊന്നും അല്ല എന്ന് വിശദീകരിക്കാം. അല്ലാതെ അപരോക്ഷ ജ്ഞാനത്തെ കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കാം. ശാസ്ത്രത്തിൽ വാക്കുകളില്ല, ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്നാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇവിടെ നിന്നാണോ മനസ്സിനോടൊപ്പം വാക്കുകളും ഇന്ദ്രിയങ്ങളും എല്ലാം പിന്തിരിയുന്നത്, മനസ്സും എല്ലാം പിന്തിരിയുന്നത്, ആ തലമാണ് അപരോക്ഷ ജ്ഞാനത്തിന്റെ സ്ഥലം. അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? നേതി നേതി എന്ന് വേണമെങ്കിൽ പറയാം, ഇതല്ല ഇതല്ല എന്ന് പറയാം. നമ്മൾ ഈ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമല്ല എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപരോക്ഷ ജ്ഞാനം ആർക്കും വേറൊരാളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ ഒക്കത്തില്ല, ആർക്കും വേറൊരാളിൽ നിന്നും ഇങ്ങോട്ട് വാങ്ങാൻ പറ്റത്തില്ല, അതൊരിക്കലും പറ്റത്തില്ല. ഗുരുക്കന്മാർ പോലും വേറൊരാൾക്കത് കൊടുക്കുന്നില്ല, അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു ഗുരുവും വേറൊരു ഗുരുവിന് അപരോക്ഷ ജ്ഞാനത്തെ കൊടുക്കുന്നില്ല, മറിച്ച് അപരോക്ഷ ജ്ഞാനത്തിലേക്കുള്ള ഉപായങ്ങൾ അത് കാണിച്ചു കൊടുക്കുന്നു. ഒരു ഗുരു ശിഷ്യന് അതിന് വരുന്ന തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുന്നു, അതിനുള്ള നേർവഴി കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ പിന്നെ എങ്ങനെ ആർക്ക് വേറൊരാളിന് എങ്ങനെ അപരോക്ഷ ജ്ഞാനത്തെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? സ്വ അനുഭവത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിർവികൽപ്പ സമാധി കിട്ടിയാലും അപരോക്ഷാനം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. സമാധി പലതരത്തിലും ഉണ്ടാകാം പറഞ്ഞല്ലോ. ലൗകികമായ പ്രവൃത്തികളിൽ കൂടി പോലും സമാധി ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ സമാധി പലതരത്തിലുണ്ടാകാം. യോഗ ശാസ്ത്രങ്ങളിൽ പറയുന്ന സമാധിയെ ഇവിടെ അദ്വൈത വിചാരത്തിൽ അംഗീകരിക്കുന്നുണ്ട്. സമാധി അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ യോഗശാസ്ത്രത്തിൽ പറയുന്ന സമാധി എന്നുള്ളത് നമ്മൾ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വാക്യാർത്ഥ വിചാരത്തിലൂടെ നമ്മൾ സമാധിയിൽ എത്തിച്ചേരാമെങ്കിൽ അത് ഒരു സാധന എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കും. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള സമാധികളാണ് ഇവിടെ അംഗീകരിക്കുന്നത്. തൈത്തിരി ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ ഇക്കാലം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ചിത്തവൃത്തി നിരോധസ്തു അർത്ഥാന്തരം ഇതി ചെയ്ത് എന്ന് തുടങ്ങുന്ന ഭാഷ്യം. അതിന്റെ മലയാളം ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുക. ചിത്തവൃത്തി നിരോധം മോക്ഷത്തിന് ഒരു ഉപായമാണ് എന്ന് ചിന്തിച്ചാലോ സാധ്യമല്ല, മോക്ഷത്തിന് ഉപായമല്ല എന്ന് പറഞ്ഞ് അവിടെ നിഷേധിക്കുന്നുണ്ട്. അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. യോഗികൾ അത് അംഗീകരിക്കത്തില്ല. ചിത്തവൃത്തി നിരോധം ചെയ്യുന്നവർക്ക് അത് സ്വീകാര്യമായിരിക്കില്ല. പക്ഷെ ഇവിടെ പറയുന്ന മോക്ഷം, ഞാൻ പറഞ്ഞല്ലോ മോക്ഷം ചാർവാകനുമുണ്ട്. ഇവിടെ പറയുന്ന മോക്ഷം ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും എന്ന് പറയുന്ന മോക്ഷത്തിന് ഈ പറയുന്ന വേദാന്ത ശ്രവണ മനന ഇതിഹാസങ്ങളുടെ മാർഗമാണ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി യോഗ സമാധികളെയൊന്നും അവിടെ അംഗീകരിച്ചിട്ടില്ല. ഈ വഴിക്ക് സമാധി ഉണ്ടാവുമെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ട്, ആ സമാധി സ്വീകാര്യമാണ്, അതിനെയും സാധനയായി സ്വീകരിക്കുന്നു. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന അറിവ് ലഭിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഭാഗവതം വായിച്ച് ഉപാസന ചെയ്ത് നിർവികൽപ്പ സമാധി നേടിയാൽ അപരോക്ഷാനം ആകുമോ? ആകാമല്ലോ, ഇന്ന വഴിക്ക് തന്നെ വേണമെന്നില്ല. ഭാഗവതം വായിച്ച് ഒരാൾ മോക്ഷം നേടുമെങ്കിൽ അതിനോട് നിഷേധിക്കുന്നില്ല. ഏത് രീതിയിലായാലും വിവേകം ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതും ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപശൂദ്രാധികരണത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്. അന്നത്തെ ഇതനുസരിച്ച് പറയുന്നുണ്ട്, അന്ന് ശൂദ്രന്മാർക്ക് വേദം അധ്യയനം ചെയ്യുന്നതിന് അവകാശമില്ലായിരുന്നു. അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഭാഗവതം വായിച്ച് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടായാൽ മതി, മോക്ഷം ഉണ്ടാകും. അങ്ങനെ മോക്ഷം ഉണ്ടായവരുടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മോക്ഷത്തിന് ഇങ്ങനെയില്ല. ഇവിടെ ഇറച്ചി വെട്ടുകാരനും കച്ചവടക്കാരനും എല്ലാം മോക്ഷം നേടിയ ചരിത്രമാണ് നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഈ തുലാധരന്റെ കഥ പറയുന്നുണ്ട്. തുലാധരൻ കച്ചവടക്കാരനാണ്. അയാൾ തുലാസ് നേരെ പിടിച്ച് കച്ചവടം ചെയ്തു എന്നുള്ളൂ. അയാൾക്ക് മോക്ഷം നേടി. ഇറച്ചി വെട്ടുകാരന്റെ കഥ പറയുന്നുണ്ടല്ലോ. മഹാഭാരതത്തിൽ വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്നുണ്ട്. അയാളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് മാംസം വെട്ടി മനുഷ്യന് വിൽക്കുകയാണ്. പക്ഷെ അയാൾ മോക്ഷം നേടിയതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ പിങ്കള വേശ്യാവൃത്തിയിൽ ജീവിച്ചവളാണ് മോക്ഷം നേടിയതായി പറയുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ ആർക്കെല്ലാം മോക്ഷം നേടാമെന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല. മോക്ഷത്തിന് യാതൊരു ഇതുമില്ല. ഇവിടെ ചില നിയമങ്ങൾ പഴയകാലത്ത് കൊണ്ടുവച്ച് വേദം പഠിക്കുന്നതിനും മറ്റേതിനും ഒക്കെയാണ് നിയമം ഉണ്ടായത്. ഉപനയനം നടത്തുന്നതിനും അതിനൊക്കെയാണ് നിയമം ഉണ്ടായത്. മോക്ഷത്തിനാരും നിയമം ഉണ്ടാക്കിയിട്ടില്ല. മോക്ഷത്തിന് ആർക്കും നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ആർക്കും ഏത് സമയവും ഉണ്ടാക്കാം. അത് ഏത് തരത്തിലാണ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ്. ദത്താത്രേയന് എത്ര ഗുരുക്കന്മാരുണ്ടായിരുന്നു, എങ്ങനെയാ മോക്ഷം നേടിയത്? വേദാന്തം പഠിച്ചിട്ടാണോ? ഒന്നുമല്ല. ഇവിടെ ചിന്തിക്കുന്നത് ഈ ഉപനിഷത് അധ്യയനത്തിലൂടെയുള്ള മോക്ഷത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള മോക്ഷം എന്നാണ്, ഒരു ജീവന്റെ പരിപാക അവസ്ഥയിൽ സ്വയം സംഭവിക്കുന്നതാണ് മോക്ഷം. ഉണ്ടാക്കുന്നതോ കൊടുക്കുന്നതോ വാങ്ങുന്നതോ ഒന്നുമല്ല. അത് ഏത് തരത്തിലും ആകാം, ആർക്കും ആകാം. അതിന് വേദം അധ്യയനം ചെയ്യണമെന്നൊന്നുമില്ല. ഇതിന് ഒരു ശാസ്ത്ര രീതി അനുസരിച്ച് ഈ ജന്മത്തിൽ ഒരു വ്യക്തിയിൽ അതൊന്നും കാണുന്നില്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ അതൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഊഹിക്കുന്നു, അത്രയേ ഉള്ളൂ. പൂർവ്വജന്മങ്ങളിൽ അതെല്ലാം സംഭവിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇറച്ചി വിട്ടുകാരൻ മോക്ഷം നേടിയത്? വേദം പഠിച്ചിട്ടാണ്, ഒന്നുമല്ലല്ലോ. അപ്പൊ ഭാഗവതം വായിച്ച് മോക്ഷം നേടാമോ, ലളിതാ സഹസ്രനാമം വായിച്ചിട്ട് മോക്ഷം നേടാമോ, ഇതൊന്നും നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഏതിലൂടെ വേണം മോക്ഷം നേടാം. സ്വന്തം വീട്ടു ജോലികൾ ചെയ്ത് മോക്ഷം നേടിയവരെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നും അവിടെ നിഷേധിക്കുന്നില്ല. ആർക്കും മോക്ഷം നേടാം. മൃഗങ്ങൾ കൂടി മോക്ഷം നേടിയ കഥ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ദേവന്മാരിൽ കുറെ പേര് മൃഗങ്ങളാണ്, അവരും എല്ലാം മുക്തന്മാരെന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? ഇവിടെ അതാണ്, മൃഗങ്ങൾക്കും മോക്ഷമുണ്ട് എന്നാണ്. നന്ദികേശൻ, മൂഷകൻ ഇവരൊക്കെ മോക്ഷം നേടിയവരാണ്, വാഹനങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നു. അനന്തൻ, ഇവരെല്ലാം മുക്ത പുരുഷന്മാരെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് മോക്ഷം ഇന്നാർക്ക് കൊടുക്കണം, അതിന് വിധി നിഷേധങ്ങളൊന്നുമില്ല. എന്നാർക്കെ ആകാവും, അങ്ങനെയൊന്നുമില്ല. പിന്നെ സാധനാ മാർഗത്തിൽ ചില കാര്യങ്ങളിൽ ഒരു കാലത്ത് ചിലർ ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് അത് കാലഹരണപ്പെട്ട് നിയമങ്ങളാണ്. ഇന്നത്തെ കാലത്തതൊന്നും ആ നിയമങ്ങളൊന്നും പറഞ്ഞിട്ട് അർത്ഥമില്ല, അതെല്ലാം മാറിപ്പോയി. അവിടെ മാത്രമേ ഉള്ളൂ ഈ ഭേദവിചാരം വരുന്നത്, അത്തരം ചില സാധനാ മാർഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ മോക്ഷത്തിന് ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടില്ല, മറിച്ച് ഇങ്ങനെ ആകാമെന്നേ പറയുന്നുള്ളൂ മോക്ഷം നേടാം. ചാതുർവർണ്ണ പക്ഷപാതം ഉണ്ടായിരുന്ന ആചാര്യന്മാർ പോലും മോക്ഷത്തിന് ആർക്കും നിഷേധം കൽപ്പിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലും മറ്റും വളരെ സ്പഷ്ടമായിട്ട് ഇതിന് ധാരാളം പേര്, ജാജലിയുടെ കഥ, ഹംസത്തിന്റെ കഥ, എത്രയോ. മഹാഭാരതത്തിലെ ശാന്തിപർവം വായിച്ചു നോക്കുക, ആരൊക്കെയാണ് അവിടെ മോക്ഷം നേടിയിരിക്കുന്നത്, ഏതെല്ലാം തരത്തിൽ ജീവിച്ചവരാണ് മോക്ഷം നേടിയിരിക്കുന്നതെന്നൊക്കെ നോക്കും. മോക്ഷത്തിനങ്ങനെ യാതൊരു തരത്തിലുള്ള നിയമങ്ങളും ഈ ധർമ്മശാസ്ത്രത്തിൽ അല്ലെങ്കിൽ മോക്ഷശാസ്ത്രത്തിലോ ഒരിടത്തും പറയുന്നില്ല. മോക്ഷം ആർക്കും ആകാം, അതിന് ഒരു ശാസ്ത്രവും പഠിക്കണമെന്നില്ല, ഒരു സാധനയും അനുഷ്ഠിക്കണമെന്നുമില്ല. ആ ജന്മസിദ്ധന്മാരായിട്ട് എത്ര പേര് കാണുന്നുണ്ട്, ജനിക്കുമ്പോൾ തന്നെ മുക്തന്മാരായിട്ട്. വാമദേവൻ ഗർഭത്തിലിരുന്ന് മോക്ഷം നേടിയെന്നാണ് വേദത്തിൽ തന്നെ പറയുന്നത്. വാമദേവ ഋഷിക്ക് ഗർഭത്തിലിരിക്കുമ്പോൾ ഞാനും ഉണ്ടായി എന്നാണ്, ജനിച്ചതിന് ശേഷമല്ല, അവിടെ ഇരുന്ന് മോക്ഷം നേടി. ജനിച്ചപ്പോൾ പൂർണ്ണ മുക്തനായിട്ട് തന്നെ ജനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എപ്പോ എന്ന് വേദം പഠിച്ചു, അതെല്ലാം പൂർവ്വജന്മത്തിലേക്ക് അങ്ങ് തള്ളുകയാണ്. അങ്ങനെ എവിടെയെങ്കിലും ഈ പറയുന്ന മര്യാദകൾ കാണാതെ മോക്ഷം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർവ്വജന്മത്തിൽ അതെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോക്ഷത്തിന് അങ്ങനെ യാതൊരു തരത്തിലുള്ള നിയമങ്ങളുമില്ല. ഈ സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ചാണ് നമ്മളിവിടെ വിശദമായി ചർച്ച ചെയ്ത്. ആ സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്നത് വേദാന്ത ശ്രവണത്തിന് ഒരു വ്യക്തിയിൽ സാമാന്യമായിട്ടെങ്കിലും ആവശ്യമാണ്. അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് മോക്ഷത്തെ കൊടുക്കുന്നു. സാമാന്യമായിട്ടുള്ള അതിന്റെ അത് ഒരാൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ വേദാന്ത ശ്രവണത്തിന് യോഗ്യനായി തീരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇനി അടുത്ത വേദാന്ത വിചാരം ആരംഭിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെ ഗുരുസ്മരണയോടുകൂടി അവസാനിപ്പിക്കുന്നു.
1: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം .org, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ടൈറ്റിൽ ഈസ് ബൃഹദാരണ്യകം, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: അഗ്നിഹോത്രാദികൾ എന്തുകൊണ്ട് ചെയ്യുന്നു? ശാസ്ത്രം വിധിച്ചതുകൊണ്ട്. അല്ലെ പറഞ്ഞു ചാർവാകം ചെയ്യുന്നില്ല, ശാസ്ത്രബോധം അവനില്ല, അത് ചെയ്യുന്നു അജ്ഞൻ. എന്നാൽ ശരീര ഭിന്നമായ ആത്മാവിനെ കുറിച്ച് അറിയുന്നവൻ അവൻ പൂർണ്ണമായും അജ്ഞനല്ല. വേദജ്ഞാനമുള്ളവൻ പൂർണ്ണമായും എങ്ങനെ അജ്ഞനാകും? അവൻ ശരീര ഭിന്നമായ ആത്മാവിനെ അറിയുന്നു, പക്ഷേ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അവൻ അറിയുന്നില്ല. അതുകൊണ്ട് അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മൂന്ന് കൂട്ടരാണ്, അജ്ഞനാണ്, അതിസമയം ആത്മജ്ഞാനമുള്ളവനാണ്, പക്ഷെ ആത്മാവിന്റെ ശരിയായ ബോധമില്ല, അവൻ കർമ്മം ചെയ്യുന്നു. രണ്ടാമത് ജ്ഞാനിയാണ്, ആത്മബോധത്തിൽ നിഷ്ഠയുള്ളവനാണ്, അവൻ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അവന് ചില ചേഷ്ടകൾ കാണുന്നുണ്ട്, അതിനെ പ്രാരബ്ധമായിട്ടെടുക്കുക. അജ്ഞാനകാര്യമായ ഒരു പ്രവൃത്തിയും അവന് സംഭവിക്കത്തില്ല. ഇനി ഇതിൽ രണ്ടിലും പെടാത്ത മൂന്നാമത്തെ കുട്ടി, അവരെ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് ശമ ഉപായം എന്നുള്ള നിലയ്ക്ക് അവർ കർമ്മങ്ങൾ ഉപേക്ഷിച്ചു, വൈദിക കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസി എന്ന് പറയും. അവൻ കർമ്മങ്ങൾ ചെയ്യുന്നില്ല, പക്ഷേ അവന്റെ സന്യാസത്തിന്റെ ഭാഗമായിട്ട് ഭിക്ഷാടനം പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എന്നതേ ഉള്ളൂ, സന്യാസിക്ക് ചെയ്യാൻ വേറെ കർമ്മങ്ങളൊന്നുമില്ല. ശരീരധാരണത്തിന് വേണ്ടി അവൻ ആ ഭിക്ഷാടനാദി പ്രവൃത്തികൾ, അവൻ തത്വജ്ഞാനി അല്ലല്ലോ, ചെയ്യാമെങ്കിൽ അവൻ എന്തുകൊണ്ട് കുറഞ്ഞ വർഷം നിത്യകർമ്മം അങ്ങനെ ചെയ്തുകൊണ്ട് നിത്യ അഗ്നിഹോത്രം ചെയ്തിട്ട് ഭിക്ഷയെടുക്കുക? അവിടെയും ഇല്ല കർമ്മം. എന്തുകൊണ്ട്? ശാസ്ത്രത്തെ അപേക്ഷിച്ചുള്ള കർമ്മങ്ങളെയാണ് അവൻ ശാസ്ത്രവിധിപ്രകാരം ഉപേക്ഷിച്ചത്. വിഹിതാനാം കർമ്മണ വിധനാ പരിത്യാഗാന്ന് പറയുന്നതാണ്. നിത്യകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ആ കർമ്മങ്ങളെ ശാസ്ത്രവിധി അനുസരിച്ച് അവൻ ഉപേക്ഷിച്ചു. അതാണ് സന്യാസം എന്ന് പറയും. അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അത് വിധേയമാണെങ്കിൽ ത്യാഗവും വിധേയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി അവൻ ഉപനയനം ചെയ്തു, വേദാധ്യയനം ചെയ്തു, ഗാർഹസ്ഥ്യം ചെയ്തു, സ്വാധ്യായം അനുഷ്ഠിക്കുന്നു, കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, അതാണ് വിധേയം എന്ന് പറയുന്നത്. പക്ഷെ അവന് വംശജ്ഞാനമുണ്ടായി, ഇതെവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വെച്ച് അവസാനിക്കുന്നു. ശിഖായജ്ഞോപവീതങ്ങൾ അവൻ ഉപേക്ഷിക്കുന്നു, സ്വാധ്യായത്തെ ഉപേക്ഷിക്കുന്നു, ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിക്കുന്നു, സർവകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു, എന്നൊറ്റ പ്രവൃത്തി മാത്രം. ശ്രവണാദി സാധനകൾ ജ്ഞാനദാർഢ്യത്തിനു വേണ്ടി, ശരീരധാരണത്തിന് വേണ്ടി ഭിക്ഷാടണം, വേറെ ഒരു കർമ്മവും. ഇത് ശങ്കരാചാര്യർ പറയുന്ന സന്യാസമാണ്, നമ്മുടെ ഇന്നത്തെ സന്യാസമാണ്, എൻ്റെയോ നിങ്ങളുടെയോ സന്യാസമാണ്. അപ്പോൾ യഥാർത്ഥ സന്യാസം, ഡ്യൂപ്ലിക്കേറ്റ് സന്യാസമല്ല എന്ന് അതിനെ കുറിച്ചാണ് പറയുന്നത്. ശാസ്ത്ര അനപേക്ഷ ക്ഷുത് പിപാസാദി ദോഷകൃതത്വ, വ്യത്യാസം പറയും. ഇവിടെ അങ്ങനെയുള്ള ഒരുവൻ, ആത്മബോധത്തിന് വേണ്ടി സന്യാസം സ്വീകരിച്ച ഒരുവൻ ഭിക്ഷാടനാദി ചെയ്യുന്നത്, അത് ശാസ്ത്രം വിധിച്ചതുകൊണ്ടല്ല, വിശക്കുന്നുണ്ട്. ക്ഷുത് പിപാസാദി നിമിത്തമാണ്, ശാസ്ത്രനിമിത്തമല്ല. ശാസ്ത്രം എടുത്ത് നോക്കിയിട്ടാണോ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതല്ല. സഹജമായി ദാഹവും വിശപ്പൊക്കെ അനുഭവപ്പെടുമ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നു. അവിടെ എന്താണ്, ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെ അവൻ ഉപേക്ഷിച്ചതേ ഉള്ളൂ. സഹജമായ ഇത്തരം പ്രവൃത്തികൾ തുടരുന്നതുകൊണ്ട് അത് ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളുടെ അനുഷ്ഠാനം പോലെയാണെന്ന് കരുതരുത്. ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെ വിധിപ്രകാരം തന്നെ ഉപേക്ഷിച്ചു. പക്ഷെ സഹജമായി ജീവന്റെ പ്രേരണ കൊണ്ട് ശരീരധാരണത്തിന് വേണ്ടി വിശപ്പും ദാഹവും നിമിത്തമായിട്ടുള്ള കർമ്മങ്ങൾ അത് മാത്രം അനുഷ്ഠിക്കുന്നു. എന്തുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല? അവന് സാധനങ്ങൾ അനുഷ്ഠിക്കണമെന്ന്, ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കണം, ജ്ഞാനനിഷ്ഠ ഉണ്ടാകണ്ടേ? ഇതിനെ രണ്ടിനും ഒരുപോലെ എടുക്കരുത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിത്യ അഗ്നിഹോത്രം കൂടി ചെയ്തുകൂടാ? അത് ശാസ്ത്രവിഹിതമാണ്, അവന് കർത്തൃത്വ ബുദ്ധിയില്ലാതെ ചെയ്യാൻ കഴിയത്തില്ല. അത് പോയി ഇവിടെ അത് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഭിക്ഷാടനം ചെയ്യുന്നു? വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടം, ഒരാൾ ജ്ഞാനനിഷ്ഠ, അവിടെ കർമ്മമൊന്നും പറയാനില്ല, യവനം പ്രാരബ്ധ ചേഷ്ട. രണ്ടാമത് ആ ജ്ഞാന മാർഗനിഷ്ഠൻ, അവൻ വിവേകം കൊണ്ട് കർമ്മത്തെ ത്യജിക്കുന്നു. പക്ഷെ സഹജമായ വാസന, അതുകൊണ്ട് ക്ഷുത്പിപാസാദികളിൽ പ്രേരിപ്പിക്കുന്നതും ഭിക്ഷാടനാദികളിൽ മാത്രം അവൻ പ്രവർത്തിക്കുന്നു. അവന് തത്പ്രവൃത്തിയൊരിഷ്ട, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ദോഷമെന്നുള്ളതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞങ്ങൾക്ക് ഇഷ്ടമായ കാര്യമാണ്. എന്തുകൊണ്ട്? അത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ മാത്രമേ മുമ്പോട്ടുള്ള ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയൂ. അത്തരം മാർഗത്തിൽ സഞ്ചരിച്ചാലേ അവന് ജ്ഞാന നിഷ്ഠ ഉണ്ടാകത്തുമുണ്ട്. അതുകൊണ്ട് സന്യസിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു ദോഷമുള്ള കാര്യമൊന്നും, മറ്റു വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ അത് ദോഷമാണ്. ഇത് ചെയ്ത് അവിദ്യാദി കേവല ദോഷ നിമിത്തത്വ ഭോജനാദി പ്രവൃത്തി ആവശ്യകത്വ അനുപത്തേനതോ തഥാ അനിയതം കഥാചിത് ക്രിയതേ കഥാചിത് ന ക്രിയതെ ചെയ്തി നിത്യം കർമ്മ ബോധ്യത്തെ കേവല ദോഷ നിമിത്തത്വത്വ ഭോജനാദി കർമ്മണോ അനിയതത്വം സ്യാ. ഈ ഭിക്ഷാടനം പോലെയുള്ള കാര്യങ്ങൾ, നിത്യകർമ്മം, ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തരുത്. ഭിക്ഷാദി കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാമെങ്കിൽ നിത്യകർമ്മത്തിലും പ്രവർത്തിക്കണമെന്നാണ് മീമാംസകൻ പറയുന്നത്. കുറഞ്ഞ ഭിക്ഷാദിനെങ്കിലും, അവൻ സന്യാസിയാണ്, അവന് ആഗ്രഹങ്ങളൊന്നുമില്ല, സ്വർഗത്തിലുള്ള ആഗ്രഹമില്ല, കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് ശരി, അത് കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ച്. നിത്യകർമ്മം എന്തുണ്ടായിക്കൂടാ? തത്വജ്ഞാനിക്കല്ല, തത്വജ്ഞാന മാർഗത്തിൽ സഞ്ചരിക്കുന്ന സന്യാസിക്കെങ്കിലും എന്തുണ്ടായിക്കൂടാ? പറയുന്നു അതും ഇല്ല. ഇത് അവിദ്യാദി കേവല ദോഷ നിമിത്തത്വ ഭോജനാദി പ്രഭു. ഭോജനം എന്ന് പറയുന്നത് കേവല ദോഷ നിമിത്തമാണ്. എന്താണ് വിശപ്പും ദാഹവും? അതാണ് കേവല ദോഷം. ശാസ്ത്രത്തെ അത് അപേക്ഷിക്കുന്നില്ല എന്ന്, ശാസ്ത്രത്തെ അപേക്ഷിക്കാതെയുള്ള ദോഷം. കർമ്മം ചെയ്യുന്നതിന് അങ്ങനെയല്ല, ശാസ്ത്രത്തെ അപേക്ഷിക്കുന്ന ദോഷമാണ്. ശാസ്ത്രത്തെ അപേക്ഷിക്കുന്ന ദോഷം എന്താണ്? ശാസ്ത്രത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കി ശരീരത്തിൽ നിന്നും ഭിന്നമായി ഒരു ആത്മാവുണ്ട്, അതേ ശാസ്ത്രത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കി അത് കർത്താവും ഭോക്താവുമാണ്. അതാണ് ശാസ്ത്ര അപേക്ഷിത ദോഷം. അപ്പോൾ നിത്യകർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ശാസ്ത്ര അപേക്ഷിത ദോഷമുള്ളവനെ പറ്റും. ഭിക്ഷയെടുക്കുന്നതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേവല ദോഷം, ആ ദോഷമെന്ന് പറയുന്നത് ജീവനിലിരിക്കുന്ന ഒരു ദോഷം, ദോഷമൊന്നും സമ്മതിക്കുന്നില്ല, വിശപ്പും ദാഹവും പറ്റും, ശാസ്ത്രത്തെ അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് നിയതമല്ല. നിയതം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിഹോത്രാദി നിത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകമായ കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ച് സായം പ്രാതം അഗ്നിഹോമം, ഇത്രയും ജ്യോതി എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും കൃത്യസമയം അത് ചെയ്യണം. ശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് അത് ചെയ്യണം. ആണ് നിത്യകർമ്മം എന്ന് പറയുന്നത്, നിയതമായിരിക്കുന്ന കർമ്മമാണ്. രാവിലെയും വൈകുന്നേരവും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയം ചെയ്യും. സന്ധ്യാവന്തരം സന്ധ്യകളിൽ ചെയ്യണമെന്ന് വെച്ചാൽ സന്ധ്യകളിൽ തന്നെ അത് ചെയ്യണം. നിയതമാണ്, അതിൽ മാറ്റാനും മറിക്കാനും ഒന്നും പറ്റത്തില്ല. പക്ഷെ ഭിക്ഷ അങ്ങനെയല്ല, വിശക്കുമ്പോൾ മതി. രാവിലെ വിശക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിശക്കുമ്പോൾ കഴിച്ചാൽ മതി. ശാസ്ത്രം അതിന് നിയതമാക്കുന്നില്ല. എന്തെങ്കിലും അതിന് നിയമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താണോ, സഹജമായ പ്രേരണകളാണ്. അതിന് നിയമം എന്ന് പറയാം. സന്തോഷം വരുന്നു, സങ്കടം വരുന്നു, ഇതെല്ലാം ബാഹ്യമായ നിയമം അനുസരിച്ചല്ല. കൃത്യം 10 മണിക്ക് സന്തോഷം, 12 മണിക്ക് സങ്കടം, അങ്ങനെ ആർക്കും വരാറില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ നിയതമെന്ന് പറയാൻ മതി. പക്ഷെ കർമ്മം അങ്ങനെയല്ല, അത് ശാസ്ത്രവിഹിതമായതുകൊണ്ട് ശാസ്ത്രം നിശ്ചയിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് അത് പറ്റും. ഭിക്ഷാടനാദി അങ്ങനെയല്ല, അത് എന്താണ്, കേവല ദോഷം നീക്കുക. ഭോജനാദി പ്രവൃത്തിയിൽ ആവശ്യകത്വം, അതിൽ നിയതത്വമില്ല. രണ്ടെണ്ണം തമ്മിലെ വ്യത്യാസം. അതുകൊണ്ട് നിയതത്വമില്ലാത്ത, കൃത്യമായ നിയമമില്ലാത്തതായ ഭോജനാദി പ്രവൃത്തികളെയും ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെയും ഒരുപോലെ എടുക്കരുത്, രണ്ടുമുണ്ടാണ്. ഇത് തഥാ അനിയതം കഥാചിത് ക്രിയത കഥാ ക്രിയത ചെയ്തി. അതുകൊണ്ട് നിത്യകർമ്മത്തെ അങ്ങനെ എടുക്കരുത്. ചിലപ്പോൾ ചെയ്യുന്നു, ചിലപ്പോൾ ചെയ്യുന്നില്ല. ഇന്ന് ചെയ്യാം, നമ്മളുടെ ലളിതാ സഹസ്രനാമം പോലെയും ഇന്ന് ഉറക്കം വരികയാണെങ്കിൽ ഇന്ന് വേണ്ട, നാളത്തേക്ക് മാറ്റി വയ്ക്കാം. ജപം, മന്ത്രജപവും മറ്റുമൊക്കെ ഇന്ന് ക്ഷീണം തോന്നി, ഇന്ന് വേണ്ട, നാളെ ആക്കാം. ഇങ്ങനെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല. വിധിച്ചിരിക്കുന്ന രീതി ചെയ്യേണ്ട സമയത്ത് ചെയ്തു തന്നെ തീരണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ചെയ്യാൻ വയ്യാതെ വന്ന് അതിന് വിധിച്ചിരിക്കുന്ന പ്രായച്ചിത്തം അത് നിയതമാണ്, അത് ചെയ്തേ പറ്റും. കർശനമായ വ്യവസ്ഥകളാണ്, തോന്നിയതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. നിയതകർമ്മം ആയതുകൊണ്ട് തന്നെ ഭിക്ഷാടനാദി അങ്ങനെയല്ല, അത് വിശപ്പും ദാഹവും അനുസരിച്ചിട്ടാണ്, ശരീരത്തിന്റെ സ്ഥിതി അനുസരിച്ച്. ഇനി വിശക്കുന്നു, ഭിക്ഷയ്ക്ക് പോയി, അന്നം കിട്ടിയില്ല, കിട്ടിയില്ലെങ്കിലും ഒരു നേരമൊക്കെ സഹിക്കാം, രണ്ടു നേരം സഹിക്കാം, ദോഷമൊന്നുമില്ല, മൂന്നാമത് കിട്ടിയാൽ മതി. അങ്ങനെ ഒരു വിട്ടുവീഴ്ച നിത്യകർമ്മങ്ങൾ സാധ്യമല്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഒരുപോലെ എടുക്കരുത്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്, കേവല ദോഷ നിമിത്തത്വത്ത് ഭോജനാദി കർമ്മങ്ങളും ആ നിയതത്വ. അതുകൊണ്ട് ഭിക്ഷാടനാദി നിയതകർമ്മമല്ല, അത് നിത്യകർമ്മമല്ല, അതാകാം. ഇതാണ് അദ്വൈതി എപ്പോഴും ആക്ഷേപിക്കുന്ന മറ്റുള്ളവർ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാ, എന്നാ പിന്നെ എന്തുകൊണ്ട് കർമ്മം ചെയ്തുകൂടാ? ജോലി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയെങ്കിലും കുറച്ച് വേല ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അതിനു വേണ്ടിയെങ്കിലും വെറുതെ ഭക്ഷണം കഴിക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഭിക്ഷ. ഭിക്ഷാടനം എന്ന് പറയുമ്പം അത് എന്താണ്, ജോലിക്കുള്ള കൂലിയല്ല. വേലയെടുക്കാതെ ഭക്ഷണം കഴിക്കാനുള്ള വിദ്യയാണ്. പക്ഷേ ഇന്ന് കിട്ടാൻ പ്രയാസമാണെങ്കിൽ അതാണ് പണ്ട് പഴയാചാര്യന്മാരെ കണ്ടുപിടിച്ച സൂത്രം. അപ്പം ആരും ചോദിക്കത്തില്ല എന്താ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയെങ്കിലും പണിയെടുക്കണ്ടേ എന്ന് ആരും ശാസിക്കത്തില്ല. സന്മനസ്സുള്ളവർ കൊടുക്കും, അത് കഴിക്കുക. അപ്പോൾ ആരുടെ സമാധാനം പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് രണ്ട് രണ്ടാണ്, ഒന്ന് നിയതം, മറ്റൊന്ന് നിയതം. ദോഷോദ്ഭവ അഭിഭവയോ അനിത്യത്വ കാമാനാമിവ കാമ്യേഷു. അതാണ് വിശപ്പുണ്ടാകുക, വിശപ്പില്ലാതാകുക. ഇതിനൊന്നും കൃത്യമായ നിയമം പറയാൻ പറ്റില്ല. ഇപ്പോൾ വിശക്കുന്നു, ഭക്ഷണത്തെ ആഗ്രഹിച്ച് പോയി, കിട്ടിയില്ല, കുറച്ച് കഴിയുമ്പോൾ വിശപ്പും പോകും, വീണ്ടും അത് വരും. ഇതിനെന്താ നിയമം? ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വിശപ്പ് നശിക്കുമല്ലോ. പിന്നെ കുറച്ച് സമയം വിശക്കാതിരിക്കാം. അനിയതമാണ്. ഏതുപോലെ കാമ്യകർമ്മങ്ങളിലുള്ള കാമന പോലെ ചില സമയം ആഗ്രഹിക്കുന്നു, എനിക്ക് യാഗം ചെയ്യണം, സ്വർഗത്തെ നേടണം. ചിലപ്പോൾ വിചാരിക്കും എന്തിനാ ഒരുപാട് ധനവ്യയമുള്ള ഒരുപാട് ക്ലേശകരമായ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പോകും, ഈ ലോകത്തിലെ സ്വർഗം മതി, ഈ മരിച്ചിട്ടൊരു സ്വർഗം വേണ്ട. അപ്പോൾ അനിയതമായ കാമങ്ങൾക്കനുസരിച്ച് കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുപോലെ ചിലപ്പോൾ ചെയ്യുന്നു, ചിലപ്പോൾ ചെയ്യുന്നില്ല, ചിലപ്പോൾ താല്പര്യം വരുന്നു, വരുന്നില്ല. അതുപോലെയാണ് ഈ വിശപ്പും ദാഹവും മറ്റും. ശാസ്ത്ര നിമിത്ത കാലാദ്യപക്ഷത്വശ നിത്യാനം അനിയതത്വം. നിത്യകർമ്മങ്ങൾ അങ്ങനെയല്ല, അവിടെ കാല നിയമമുണ്ട്. രാവിലെ ചെയ്യണം, വൈകുന്നേരം ചെയ്യണം, സായം പ്രാതർ ജുഹോതി. അപ്പോൾ അത് ഇവിടെ ആവശ്യമില്ല, നിയതമല്ല. അതുകൊണ്ട് സർവകർമ്മ സന്യാസിയായിരിക്കുന്ന ഒരു പരോക്ഷ ജ്ഞാനിക്കും ഭിക്ഷാടനമല്ലാതെ മറ്റൊരു കർമ്മത്തിന്റെ ആവശ്യമില്ല പറയുന്നു. ചോദിക്കുമ്പോൾ കർമ്മയോഗം അതൊക്കെ അതിന് മുമ്പിൽ അതിന് യോഗ്യതയില്ലാത്തതാണ് കർമ്മയോഗം. ചിത്തശുദ്ധിക്ക് വേണ്ടി ഇവിടെ പറയുന്ന അതല്ല, രണ്ടു തരത്തിലുള്ള സന്യാസത്തെ കുറിച്ച് പറയുക. അതുകൊണ്ടാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഗീതാ ക്ലാസ്സെല്ലാം അവിടെ ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴെല്ലാം പറഞ്ഞത് ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ്, സന്യാസമല്ല പറഞ്ഞതുകൊണ്ടാണ്. ഇന്ന് സന്യാസമില്ല, കർമ്മയോഗമേ ഉള്ളൂ. സന്യാസിമാർക്ക് കേവലം അഭിമാനത്തോടുകൂടി ഞാൻ സ്വാമിയാണ് എന്നൊക്കെ പറയും, അങ്ങനെയൊന്നുമില്ല. ഇന്ന് കർമ്മയോഗം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന കേവലം ഭക്ഷണത്തെ മാത്രം ആശ്രയിച്ച് ഉള്ള സന്യാസവും ഇന്നില്ല. അതിനു മുമ്പുള്ളതേ ദോഷനിമിത്തത്തെ സത്യപി യഥാകാമ്യ അഗ്നിഹോത്രസ്യ ശാസ്ത്രവീതത്വാ സായം പ്രാതകാലാദ്യപേക്ഷത്വം ദൈവം. അതാണ് ശാസ്ത്രവീതമായ നിത്യകർമ്മങ്ങളിൽ പോലും സായം പ്രാതം നിയമങ്ങളെയൊക്കെ അപേക്ഷിക്കണം. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ നിയമങ്ങളൊക്കെ അനുഷ്ഠിക്കും. അപ്പൊ കർമ്മയോഗത്തിൽ വരുമ്പോൾ നിയമങ്ങളൊക്കെ ഉണ്ട്. യോഗമായിട്ടും കർമ്മം ചെയ്യാം, യോഗമല്ലാതെയും കർമ്മം ചെയ്യാം. യോഗമായിട്ട് എങ്ങനെ കർമ്മം ചെയ്യണമെന്ന് നമ്മൾ ഗീത ഇത് ചർച്ച ചെയ്തതാണ്. അവിടെ നിയമങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും തോന്നിയതുപോലെ ചെയ്താൽ അത് കർമ്മയോഗമാകത്തില്ല. അത് നമ്മളവിടെ ചർച്ച ചെയ്തതാണ്, വ്യക്തമായ നിയമം അനുസരിച്ച് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ സന്യാസം എന്ന് വെച്ചാൽ അതിനുള്ള യോഗ്യത വരുമ്പോൾ സന്യാസം. അവിടെയും ജ്ഞാനനിഷ്ഠ വരുന്നതുവരെ കേവലം ഭിക്ഷാടനാദികളിലൂടെ പോവുക. ജ്ഞാനനിഷ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ ഭിക്ഷാടനാദികൾ പോലും കർമ്മമല്ല, കർമാഭാവാസം, കേവലം പ്രാരബ്ധം. ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, അത് അവസാന വാക്കാണ്. നീ എന്തിനങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും, അതൊക്കെ എന്റെ പ്രാരബ്ധം എന്ന് പറയാൻ നമുക്ക് അവകാശമാണ്. ഇവിടെ പറയുന്നതനുസരിച്ച് പ്രാരബ്ധം ജന്മം മുതൽ തുടങ്ങുന്നതാണ്. പക്ഷെ ഇവിടെ ആ തത്വനിഷ്ഠയിലുള്ള പ്രാരബ്ധം എന്ന് പറയുന്നത് കേവലം അപരോക്ഷജ്ഞാനിക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പ്രാരബ്ധം എന്ന് പറയുന്നത് അജ്ഞന്റെ പ്രാരബ്ധത്തെ, രണ്ടു തരത്തിലുണ്ട്, അജ്ഞന്റെ പ്രാരബ്ധവും തത്വജ്ഞന്റെ പ്രാരബ്ധം. ആ തത്വജ്ഞന്റെ പ്രാരബ്ധമാണ് ഭിക്ഷാടനവും മറ്റും, അത് കർമ്മമല്ല. വീണ്ടും ചോദിക്കുന്നത് തദ് ഭോജനാദി പ്രവൃത്തോ നിയമവത്സ്യാതി ചെയ്തു. പക്ഷെ ഈ ഭക്ഷണം കഴിക്കുന്നതിനും ഭിക്ഷാടനത്തിനും മറ്റും ചില നിയമങ്ങൾ പറയുന്നുണ്ടല്ലോ. ശരി, നിത്യകർമ്മത്തിൽ നിയതമാണെന്ന് പറഞ്ഞു, ഭിക്ഷാടനം എന്തുകൊണ്ട് നിയതമായിക്കൂടാ? അവിടെ നിയമം പറയുന്നുണ്ട്. എന്താണ് നിയമം? ഏകവാരം, ഏകഭുക്തം എന്നാണ് പറയുന്നത്. ഭിക്ഷ ഒരു നേരമേ കഴിക്കാവൂ, ഇങ്ങനെ മറ്റുള്ള നിയമങ്ങളുണ്ട്. പിന്നെ സന്യാസത്തിൽ യതീനാന്ത ചതുർഗുണം, ശൗചത്തിന് നിയമം പറയുന്നുണ്ട്. ഇത്തരം നിയമങ്ങളുണ്ടല്ലോ. അപ്പോ നിയമം അത് നിയതമായിക്കൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിയമ അക്രിയത്വ ക്രിയായ അപ്രയോജകത്വ നാസു ജ്ഞാനസ്യ പോവാതെ, അത് നിയമമേ അല്ല. രണ്ട് രണ്ട് കാര്യങ്ങളാണ്. യതിയുടെ അങ്ങനെയാണ്, യതിക്ക് നിയമമില്ല എന്ന് പറയും. സാധന പറയുന്നത് സന്യാസിക്ക് നിയമമില്ല എന്ന് പറഞ്ഞാൽ സന്യാസിക്ക് തോന്നിയത് ചെയ്യാമെന്നുള്ള ധാരണയില്ല നിയമം പറയുന്നത്, അങ്ങനെയല്ല. സന്യാസിക്ക് നിയമം ഇല്ലാന്ന് വെച്ചാൽ സന്യാസിക്ക് വിധിയില്ല എന്നർത്ഥം. ഈ കാര്യങ്ങളൊക്കെ പറയുന്നതോ ഏകവാരം, ഏകകാലം ചരേത് ഭക്ഷം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇത് നിയമമല്ലേ. അപ്പൊ നിത്യകർമ്മങ്ങളെപ്പോലെ ഇവിടെ ഈ നിയമമാണ്, ഇതിനെയും കർമ്മമായിട്ടെടുക്കണം. ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ ഏകകാലം ചരേത് ഭക്ഷം പറയുന്നത്, ഇത് നിയമമല്ല, ഇത് നിയമവിധിയല്ല. വിധി മീമാംസയിൽ പലതരത്തിൽ പറയും. അതിൽ പരിസംഖ്യ എന്ന് പറയുന്ന കാര്യമാണ്, യാഗത്തിന് വേണ്ടിയിട്ട് അരി ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അരി ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് തരത്തിലുണ്ടാക്കും? വേണമെങ്കിൽ കുറച്ച് നെല്ല് തറയിലിട്ടിട്ട് അതിനെ കൈകൊണ്ട് ഉരസിയാലും അരിയാകും. അല്ലെങ്കിൽ ഒരാൾ ഓരോ നെല്ലായിട്ടെടുത്ത് വെച്ച് നഖം കൊണ്ട് അതിനെ അതിൻ്റെ ഉമി കളഞ്ഞെടുക്കുന്നു, അങ്ങനെയാകാം. അവിടുന്ന് പരിസംഖ്യ പറയുന്നത് പോരാ, അത് ഒരളിലിട്ട് ഉലക്കമുണ്ട് പ്രോക്ഷണാദികളിൽ ഇത് ഇടിച്ച് തന്നെ എടുക്കും. ഇതിനെക്കുറിച്ച് ഇത് വിധിയാണോ? കാരണം നെല്ല് ഉരളിലിട്ട് ഇടിച്ചാൽ അരിയാകും എന്നുള്ള കാര്യം വേദം പറയേണ്ട കാര്യമില്ല. അജ്ഞാതമായ അർത്ഥങ്ങളെ ജ്ഞാപിപ്പിക്കുന്ന വേദഭാഗത്തെയാണ് വിധി എന്ന് പറയുന്നത്. ഇത് സർവ്വമനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. വിരൽ നെല്ല് ഇടിച്ചു കഴിഞ്ഞാൽ അരിയാകുമെന്നുള്ള കാര്യം. അപ്പോൾ ഇതെന്തിനാണ് വേദം വിധിക്കുന്നത്? ഈ വിധിയല്ല, പരിസംഖ്യയാണ് എന്ന് പറഞ്ഞാൽ പലതരത്തിലും നെല്ലിൽ നിന്ന് അരിയെടുക്കാം. പക്ഷേ ആ യാഗത്തിൽ നിന്നും അപൂർവം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ അതിൽ നിന്ന് ഫലത്തിന് കാരണമായി അപൂർവം ഉണ്ടാവുക. അതിന് പരിസംഖ്യ, അതിൻ്റെ താല്പര്യം എന്താണ്? പലതരത്തിലും പ്രാപ്തമാകും വരുമ്പോൾ അത് പ്രാപ്തമായ കാര്യം തന്നെയാണ്, വിധിച്ചിട്ട് വരുന്നതാണ്. അതിനെല്ലാം ഒഴിവാക്കിയിട്ട് ഒന്നിലേക്ക് സങ്കോചിപ്പിക്കുക, അതിനാണ് പരിസംഖ്യ എന്നത്. തത്രജ അന്യത്രജ പ്രാപ്തവും പരിസംഖ്യേരി ഗീയതേ ശ്ലോകവാർത്തകത്തിൽ പറയും കുമാരലഭട്ടൻ. അതിനുള്ള പരിസംഖ്യ എന്ന് പറയുന്നത് അതുപോലെ ഭിക്ഷാടനം, യതിയുടെ ഭിക്ഷാടനം എന്ന് പറയുന്നത് പരിസംഖ്യയാണ്, വിധിയല്ല. എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും സഹജമാണ്, ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇപ്പം വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് തിരിഞ്ഞു കടിക്കാത്ത എന്തിനും ഭക്ഷിക്കാം, ദഹിക്കുന്ന എന്തിനും ഭക്ഷിക്കാം. അപ്പോൾ അവൻ എന്തും ഭക്ഷിക്കും, അനിയത സ്വഭാവം വരും. സസ്യവും മത്സ്യവും മാംസവും എല്ലാം ഭക്ഷിക്കും, നിഷിദ്ധമായതും ഭക്ഷിക്കും, ഇനി കൂടുതലായി ഭക്ഷിക്കും. വേറൊന്നും ചെയ്യാനില്ല, ഭക്ഷണമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് ശരിക്കും കഴിക്കാമെന്ന് വിചാരിക്കും. അജീർണം പിടിപെടും, രോഗം വരും, ശ്രവണാദികളൊന്നും നടക്കത്തില്ല. അത് വേറെ പ്രശ്നം. ഇഷ്ടമുള്ള സ്വാദുള്ള ഭക്ഷണം അന്വേഷിച്ച് നടക്കും. ശരിയാണ്, എവിടെയാണ് നല്ല സ്വാദുള്ള ഭക്ഷണം കിട്ടുന്നത്, അതിനുവേണ്ടി നടക്കും, സമയം കളയും, പിന്നെ അത് ആഗ്രഹിക്കും. ഇങ്ങനെ ഈ ഭക്ഷണം കഴിക്കുന്നതിനും ഒരുപാട് ദോഷങ്ങളുണ്ട്, യതിക്കും ദോഷങ്ങൾ വരാം. അതുകൊണ്ട് ശരീരത്തിനും മനസ്സിനുമൊക്കെ ദോഷം വരാം. ഈ ദോഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പരിസംഖ്യയാണ്. ഭക്ഷണം രാഗം കൊണ്ട് അല്ലെങ്കിൽ ഈ ദോഷങ്ങളുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം പ്രാപ്തമായപ്പോൾ അവിടെ പരിസംഖ്യ അതാണ് പരിസംഖ്യ വിധിക്കുകയല്ല, പറയുകയാണ് ഇന്നതൊക്കെ ഒഴിവാക്കുക. ഒഴിവാക്കിയാൽ ശേഷിക്കുന്നത് എന്താണ്? അമിതമായി ഭക്ഷണം കഴിക്കരുത്, രുചിയുള്ള ഭക്ഷണം തേടി നടക്കരുത്, അജീർണം ഉണ്ടാകാതെ സൂക്ഷിക്കുക, സദാസമയം വയറ് നിറച്ചുകൊണ്ട് നടക്കരുത്. ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞാൽ അവസാനം ശേഷിക്കുന്ന എന്താണ്? മാന്യമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വരും. ഇതൊരു വിധിയല്ല, കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുന്നതേ ഉള്ളൂ. ഇത് നിത്യാഗ്നിഹോത്രം പോലെ വിധിച്ചിരിക്കുന്ന കാര്യം, ഇവിടെ വിധിയേ ഇല്ല. ഇന്നതിന്നതിന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നു. ആ ശേഷിക്കുന്നതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏകകാലം ചെറിയ ഭക്ഷണം രാവിലെ മുതൽ വൈകുന്നത് വരെ ഭിക്ഷാടനത്തിൽ നടക്കരുത്. അതിന് മുഖ്യം മനസ്സാണ്. എന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തിനുമുണ്ട്, അത് സാത്വികമായ ഭക്ഷണമായിരിക്കണം. താമസ രാജസ ഭക്ഷണങ്ങൾ കഴിക്കരുത്, ഹിംസാത്മകമായ ഭക്ഷണം കഴിക്കരുത്. ഇത്തരം നിയമങ്ങളെല്ലാം അതിൽ അർത്ഥസിദ്ധമാണ്. ഇത് യതിക്ക് വേണ്ടിയിട്ട്, എങ്ങനെയുള്ള യതിക്ക്? വിവിധശാ സന്യാസി എന്ന് പറയുന്നു, അവർക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നു. ജ്ഞാനനിഷ്ഠനായ അല്ലെങ്കിൽ ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന യതിക്ക്, യതിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നതാണ്. ഇതൊന്നും നിത്യകർമ്മം പോലെയല്ല, അതുകൊണ്ട് ഇതിനെയൊന്നും അതുമായിട്ട് കൂട്ടിച്ചേർക്കരുത്. ഇതൊരു വിധിയല്ലേ? ഇതൊക്കെ നമുക്ക് സാധാരണ വരുന്ന സംശയങ്ങളാണ്. ഇതിനൊക്കെ പലതരത്തിൽ സമാനം പറയും ഇവിടെ ഭാഷകാരൻ. പൂർവമീമാംസയുടെ നിയമങ്ങളോട് ഒത്തുപോകത്തക്ക രീതിയിൽ ഇവിടെ സമാനം പറഞ്ഞിരിക്കുന്നു. അത് എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് ഇതൊന്നും എന്താണ്? ജ്ഞാനസ്യ എന്ന അപവാദകര, ഇതൊന്നും ജ്ഞാനത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, ആത്മബോധത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്ന് വെച്ചാൽ ജ്ഞാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ ആ സന്യാസി മനസ്സിലാക്കുന്ന എന്താണ്? താൻ അകർത്താവും അഭോക്താവുമായ ആത്മാവാണ്. അതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി തത്വമസ്യാദി വാക്യങ്ങൾ, ശ്രുതി, ശ്രവണ, മനന, നിധ്യാസങ്ങൾ അവൻ അനുഷ്ഠിക്കുന്നു. അവന് വിശപ്പ് വരുന്നു, ദാഹം വരുന്നു, അവൻ ഭിക്ഷാടനം ചെയ്യുന്നു, അതിനനുസരിച്ച് അവൻ ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം കൊണ്ട് അവൻ്റെ ജ്ഞാനത്തെ ഇതൊന്നും ബാധിച്ചുകളയത്തില്ല എന്നാ പറയുന്നു. ഏതൊരു ജ്ഞാനമാണോ അവൻ ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ, നിധ്യാസനത്തിലൂടെ ദൃഢമാക്കുന്നത്, ആ ജ്ഞാനത്തെ ഇത് ബാധിക്കത്തില്ല, അതിനുള്ള ശേഷി ഇതിനില്ല. ഈ ഭക്ഷണാദി പ്രവൃത്തികൾ, കാരണം അത് അവനറിയാം എന്താണോ, താനൊരു വിധിക്കും വിധേയനായിട്ടല്ല പ്രവർത്തിക്കുന്നത്, തന്നെ വിധിക്കുന്നതിന് വേദത്തിന് പോലും സാധ്യമല്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഇത്തരത്തിൽ നിയമപൂർവം, ഒരു നിയമം അവിടെ ഉണ്ടല്ലോ, അശുചി ഭക്ഷിക്കുന്നില്ല തുടങ്ങിയ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾ വിധിച്ചതുകൊണ്ട് വന്നതല്ല, എന്താണ് നിഷിദ്ധമായതെല്ലാം ഒഴിവാക്കിപ്പോ ശേഷിച്ച അത് വിധിയല്ല. അക്കാര്യത്തിൽ സന്യാസിക്ക് യാതൊരു സംശയവുമില്ല. മറ്റുള്ളവർ ആക്ഷേപിക്കുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും അസുഖം. അപ്പോൾ സ്വാമി ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ദേഹബോധം ഇല്ലേ, ആത്മാവിനെ മറന്നിട്ടല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാമുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി വളർക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരമാണെന്നാണോ ബോധം, ആത്മാവാണെന്നാണോ ബോധം, ഇതൊക്കെ ചോദിക്കും. അതിനെല്ലാത്തിനും സമാധാനം ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാക്കാത്തവരാണ് അത് സന്ദർഭമായി വന്നാണ് വിധിയെക്കുറിച്ച് ചെയ്തത്. തസ്മാൻ പരമാത്മ യാഥാത്മ്യജ്ഞാന വിധേരവി തദ്വിരുദ്ധ സ്ഥൂല ദ്വൈതാദിജ്ഞാന നിവർത്തകത്വ സാമർഥ്യ സർവകർമ്മ പ്രതിഷേധ വിദ്യാർത്ഥത്വം സംബന്ധിച്ചു. അതുകൊണ്ട് പരമാത്മ യാഥാത്മ്യജ്ഞാന വിധി ഇവിടെ പറയുന്നു. ക്രിസ്തു തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ, സദൈവ സൗമ്യതമഗ്രാസീതം തുടങ്ങി തത്വമസി വരെ അവസാനിക്കുന്ന ഇത്തരം വാക്യങ്ങൾ, അതിന് നമുക്ക് പറയാം ഈ വാക്യങ്ങൾ ജ്ഞാനവിധി എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഈ അർത്ഥത്തിലാണ്, അല്ലാതെ കർമ്മവിധികളെ പോലെയുള്ള വിധി എന്നുള്ള അർത്ഥത്തിലല്ല. അത് എന്തു ചെയ്യുന്നു? തദ്വിരുദ്ധ സ്ഥൂല ദ്വൈതാദി ജ്ഞാന നിവർത്തകത്വ അസ്ഥൂലം അനണു എന്നെല്ലാം പറയുമ്പോൾ സ്ഥൂല ആദി ജ്ഞാനത്തെ അത് നിവർത്തിപ്പിക്കുന്നു. സർവകർമ്മ പ്രതിഷേധ വിദ്യാർത്ഥത്വം, അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? സർവകർമ്മ പ്രതിഷേധ ബോധം അവനുണ്ടാവും, സർവകർമ്മ നിഷേധ ജ്ഞാനം അവനിലുണ്ടാവുന്നു. ഇതെല്ലാം പറയുമ്പോൾ എപ്പോഴും അത് ഓർക്കുന്നു, ഇത് ആരെക്കുറിച്ച് പറയുന്നു, എന്താണ് കർമ്മങ്ങൾ, എന്ത് കർമ്മവിധിയെക്കുറിച്ചാണ് പറയുന്നത്, കാര്യങ്ങളെല്ലാം ഓർത്തിരുന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ ആശയക്കുഴപ്പമില്ല. ആർക്കു വേണ്ടി പറയുന്നു എന്നുള്ളതാണ് മുഖ്യം. കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഉപാസനകളെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഇതൊന്നും ആർക്കും വേണ്ടാത്തതാണെന്നല്ല പറയുന്നു. ഓരോന്നിനും അധികാരി നിശ്ചയിക്കും, അവിടെ പ്രാമുഖ്യം അധികാരിത്വത്തിനാണ്. അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുക, ഉപാസനകളെ ഉപേക്ഷിക്കുക എന്നെല്ലാം പറയുന്ന ആരോട് പറയുന്നു? അത് ആരാണ് അനുഷ്ഠിക്കേണ്ടത്, ആരാണ് ഉപേക്ഷിക്കേണ്ടത്? ഈ വ്യത്യാസം മനസ്സിലാക്കും. ഒരു ഉപാസനയും വേണ്ട, ഒരു കർമ്മവും വേണ്ട, ഒരു ഭക്തിയും വേണ്ട എന്നൊക്കെ പലയിടത്തും പറയും. പക്ഷെ അധികാരി ആരാണെന്ന് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ ആശയക്കുഴപ്പത്തെ ഉണ്ടാകും. ഒരാചാര്യനും പറയുന്നുണ്ട്, എന്താണ് ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, എനിക്ക് കർമ്മങ്ങളോ ഉപാസനകളോ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്കാർക്കും അത് വേണ്ട എന്ന് ആചാര്യന്മാരാരും പറയുന്നില്ല, ഒരു ശാസ്ത്രവും അങ്ങനെ പറയുന്നില്ല. സാമാന്യ ജീവന്മാരോടെല്ലാം പറയുന്നത് എന്താണ്? ഇതിലൂടെയൊക്കെ കടന്നു പോകാനാണ്, കർമ്മത്തിന് അധികാരിയവൻ അത് ചെയ്യുക, ഉപാസനയ്ക്ക് അധികാരിയായവൻ അത് ചെയ്യുക, തത്വജ്ഞാനത്തിന് നിങ്ങൾ അധികാരിയാണെങ്കിൽ അത് പ്രവർത്തിക്കുക. ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രബദ്ധതേ. ജ്ഞാനവാനാകുന്നത് എത്രയോ ജന്മങ്ങളിലെ മറ്റനുഷ്ഠാനങ്ങളുടെ ഫലമായിട്ടാണ്. തൊട്ടടുത്ത് തന്നെ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്, അനേക ജന്മങ്ങളിലെ അനുഷ്ഠാനത്തിലൂടെ വന്ന ആ പക്വതയിലാണ് ഈ ജ്ഞാനം. അത് പാമരന്മാരോട് ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം, എന്നെപ്പോലെ നിങ്ങൾ ജ്ഞാനിയാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാ ബുദ്ധിഭേദം ജനയേതജ്ഞാനാം കർമ്മസംഖ്യനാം ജോഷയും സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ എന്ന് പറയുന്ന ഭഗവത് വാക്യത്തിന് വിരുദ്ധമാണ്. മറ്റുള്ളവനെ കൊണ്ട് പ്രവൃത്തി എടുപ്പിക്കുക, അങ്ങനെ പ്രവൃത്തി എടുപ്പിക്കുന്നതിന് വേണ്ടി വന്നാൽ താനും പ്രവർത്തിക്കുക, ഇതാണ് ആചാര്യ നയം. ഭഗവാന്റെ നയം അതാണ്, രീതി അതാണ്. മറിച്ചൊക്കെ പറയുന്നത് അറിവില്ലായ്മയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാത്മാക്കൾ അങ്ങനെ പറയാറില്ല. സർവകർമ്മ പ്രതിഷേധം എന്നെല്ലാം പറയുന്നത് കർമ്മപ്രവൃത്തി അഭാവസ്യ തുല്യത്വം യഥാ പ്രതിഷേധ വിഷയ തത്മ പ്രതിഷേധ വിധിവെച്ച വസ്തുപ്രതിപാദനം തത്പരത്തിന്റെ സിദ്ധം ശാസ്ത്രസ്യ. അതുകൊണ്ട് ശാസ്ത്രം വസ്തുപ്രതിപാദനപരമാണ്. എങ്ങനെയാണോ ശാസ്ത്രം ഓരോന്നിനും നിഷേധിക്കുന്നത്, ഇവരുടെ ഓരോന്നിനും വിധിക്കുന്നത്, രണ്ട് കാര്യങ്ങൾ ഒന്ന് വിധിക്കുന്നു, സ്വർഗകാമോ യജേത, രണ്ട് നിഷേധം, ന കളഞ്ചം ഭക്ഷേ സുരാം ന പിബേ മാഹിംസ്യ സർവഭൂതാനി നിഷേധം. ഈ രണ്ട് വാക്യത്തിനും അർത്ഥമുണ്ടല്ലോ മീമാംസകരോട് പറയണം. അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത് വേദവാക്യങ്ങൾ, വസ്തുപ്രതിപാദനം തത്വമസി അഹം ബ്രഹ്മാസ്മി വിജ്ഞാനമാനന്ദം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ വസ്തുപ്രതിപാദം. ഈ മൂന്ന് വാക്യങ്ങൾക്കും ഒരുപോലെ അർത്ഥമുള്ളതാണ്. അതുകൊണ്ട് മീമാംസകരോട് പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കണം സിദ്ധാർത്ഥ ബോധകമായ വാക്യങ്ങൾ വേദത്തിലുണ്ട്, അതിൽ പറയുന്നതിനെ ഗ്രഹിക്കണം. നമ്മൾ ഈ ചർച്ച ചെയ്ത ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സന്യാസം, തത്വജ്ഞാനം, ഇത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ വാസ്തവത്തിലൂടെ ഉപാസനയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ ഒരു സന്ദർഭം ഉണ്ടാക്കി അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വീണ്ടും ഉപാസനയിലേക്ക് പോവുകയാണ്. ദേഹ വാചം ഊച്ചഹു തൊന്ന ഉദ്ഗായേതി തഥേതി തേഭ്യോ വാഗ് ഉദഗായ യോ വാജി ഭോഗ തം ദേവേഭ്യ ആഗായത് യത് കല്യാണം വദതി തദാത്മനേ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തം അഭിദ്രുത്യ പാത്മനാ അവിദ്യൻ സയസപാത്മാ യദേവേദം അപ്രതിരൂപം വദതി സ ഏവ സപാത്മാ അധഃ പ്രാണം പൂജുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യ പ്രാണ ഉദഗായൻ യ പ്രാണേ ഭോഗഃ തം ദേവേഭ്യ ആഗായൻ യത് കല്യാണം ജിഘ്രതി തദാത്മനേ ദേവിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തം അഭിദ്രുത്യ പാത്മന അവിദ്യൻ സയ സപാത്മാ യദേവേദം അപ്രതിരൂപം ജിഘ്രതി സയേവ സപാത്മാ അധ ചക്ഷുരൂചുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യചക്ഷുരുദഗായൻ യച്ചക്ഷുഷി ഭോഗഃ തം ദേവേഭ്യ ആഗായൻ യത് കല്യാണം പശ്യതി തദാത്മനേ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തം അഭിദ്രുത്യ പാത്മനാ അവിദ്യൻ സയസ്സ പാത്മാ യദേവേദം അപ്രതിരൂപം പശ്യതി സ ഏവ സപാത്മാ അധ ശ്രോത്രം ഊചുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യ ശ്രോത്രം ഉദഗായൻ യശ്രോത്രേ ഭോഗഃ തം ദേവേഭ്യ ആഗായൻ യത് കല്യാണം ശൃണോതി തദാത്മനേ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തമഭിദ്രുത്യ പാത്മനാ അവിദ്യൻ സയസ പാത്മാ യദേവേദം അപ്രതിരൂപം ശൃണോതി സയേവ സപാത്മാ അധഃ മനഊചുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യോ മന ഉദഗായൻ യോ മനസി ഭോഗഃ തം ദേവേഭ്യ ആഗായൻ യത് കല്യാണം സങ്കൽപ്പയതി തദാത്മനേ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തമഭിദ്രുത്യ പാത്മനാവിദ്യൻ സയസ പാത്മാ യദേവേദം അപ്രതിരൂപം സങ്കൽപ്പയതി സയേവ സ പാത്മേവം അമുഖല്യേദാ ദേവതാ പാത്മഭിർ ഉപാസൃജൻ ഏവം ഹേന പാത്മനാവിദ്യൻ അധഃ ഹേമം അസന്യം പ്രാണമൂജുഃ ത്വം ന ഉദ്ഗായേതി തഥേതി തേഭ്യേഷ പ്രാണ ഉദഗായൻ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തമഭിദ്രുത്യ പാത്മനാ അവിവ്യസൻ സ യഥാ അശ്മാനം കൃത്വാ ലോഷ്ടോ വിധ്വംസേത ഏവം ഹേവ വിധ്വംസമാനാ വിശ്വഞ്ചോ വിനേശുഃ തതോ ദേവ അഭവൻ പരാ അസുരാ പരാ പരാ അസുരാ ഭവതി ആത്മനാ പരാ അസ്യ ദിഷൻ ഭ്രാതൃവ്യോ ഭവതി ഏവം വേദ ശിഷ്യ.

0: इति एकत्रिंशोऽध्यायः। ॐ
1: ॐ नमः शिवाय।
2: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
3: നിങ്ങളുടെ വൈകാരിക സാക്ഷരത മുഴുവൻ വളരുന്ന ചിത്രമാണ്. 10 വയസ്സുള്ളൊരു കുട്ടി മുമ്പിൽ പോകുന്ന അമ്മ തലയിൽ വെച്ചിരിക്കുന്ന പാൽക്കുടത്തിൽ ഒരു കല്ലെറിഞ്ഞ് ആ പാൽ അഭിഷേകമായി ഒഴുകിപ്പോകുന്നൊരു ചിത്രം, നഷ്ടപ്പെടുന്ന പാലിനേക്കാൾ ആ കുസൃതിക്കുട്ടന്റെ കളിയിൽ ആ അമ്മയും ആ കുട്ടിയും ചേരുന്ന ഒരു ഇണക്കമുണ്ട്. നോ, അമ്പാടിയിലൂടെ സഞ്ചരിച്ചു നോക്കണം. ഇതിന് ബിംബങ്ങളെന്ന് പറയും. ആധുനിക കവികളും ചിലരങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അവർ എഴുതാതിരുന്നിട്ടില്ല, പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തുഹോമിച്ചതം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വൺതപം ചെയ്ത് അമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിഭാഗം അഗ്നി അഗ്നിപൂജയിൽ അയ്യപ്പ പണികൾ. നല്ല ബിംബമാണ്, ശ്രദ്ധ ബിംബങ്ങൾ, ബ്രോക്കൺ ഇമേജസ്. പക്ഷെ അവയൊന്നും ദർശനത്തെ തരില്ല, ഒന്ന് മിന്നി സുഖം തന്നു മറയും. കവിതയെ ദർശനം, ദർശനത്തെ കവിത. ആശ്ലേഷിച്ചു നിൽക്കുമ്പോൾ ഒരു ബിംബം ഉണ്ട്. സാഹിത്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറഞ്ഞതാ, നിങ്ങൾക്ക് ജനറലായി പറഞ്ഞതല്ല. അതിൽ നിങ്ങൾക്ക് അഭിരുചി ഉണ്ടെങ്കിൽ ഉണരട്ടെ എന്ന് ആഗ്രഹിച്ചു പറഞ്ഞതാ. ഗുരുദേവന്റെ ഈ ശ്ലോകം അതുല്യമായൊരു ബിംബത്തെ അത് കാലത്തെ ഇറങ്ങി സൂര്യനെ കണ്ട് രാത്രിയിൽ ചന്ദ്രനെ കാണുമ്പോൾ ഞാനും നിങ്ങളും അറിയുന്നില്ല, ഈ രണ്ടുപേരും കൂടെ ചേർന്ന് എന്റെ ആയുസ്സാണ് തിന്നു തീർക്കുന്നത്, എന്നെ കൊന്നു തിന്നുന്ന രണ്ടുപേരാണ് ഇവരെന്ന് ഞാൻ അറിയുന്നില്ല. ദിനേശനും ഇന്ദുവുമാകുന്ന രണ്ട് കന്തുകം അമ്മാനമാടി ഈ ജനങ്ങളെ കൊന്നു തിന്നുന്ന സംഹാരദേവ ബിംബം മനസ്സിലായതെന്നറിയില്ല. ഹേ രുദ്ര, അവിടുന്ന് ഇടത്ത് കയ്യിൽ ഒരു ബന്ധു, വലത്ത് കയ്യിൽ ഒരു ബന്ധുവിട്ട് അമ്മാനമാടുമ്പോൾ ഞങ്ങളുടെ ആയുസ്സെല്ലാം തീരുക. ഇതൊരു കാവ്യഭാവന. വീട്ടിൽ പോയി പിള്ളേരെ ഒന്ന് പഠിപ്പിച്ചു നോക്കും. ഇത് വല്ലതാണോ നിങ്ങളുടെ സിലബസിൽ പഠിപ്പിക്കാനോ? എത്രത്തോളം ഭാവസാന്ദ്രമാണ് ആ കവിത എന്ന് ആലോചിച്ചു. ആലോചിക്കുന്തോറും ചമത്കാരമുണ്ടാവും. ഇവിടെ നീ അമ്മാനമാടുമ്പോൾ ഈ ജനങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആശയും പ്രതീക്ഷവും പ്രതീക്ഷയും സങ്കതവും മണ്ണോടെണ്ണം. നീ ജയിക്കും, കാരണം നീ അമ്മാനമാടി കളിക്കുക, നിന്റെ കളി അരങ്ങ് തകർക്കുകയാ. ഞങ്ങളോ മണ്ണോട് ചെയ്തു. എന്തെല്ലാം ആശകൾ, പ്രതീക്ഷകൾ, സങ്കതം, സൂനൃതം, ഇഷ്ടം, പൂർത്തം, പുത്രൻ, പശു, എല്ലാം. ഒന്നോർത്താൽ ഈ കളിയിൽ നിനക്ക് മാത്രമേ ജയമുള്ളൂ. നിന്നെ അക്കരെ വന്ന് കണ്ടപ്പോൾ നിന്റെ സൂക്തി ഇതായിരുന്നു, ആ കളിയിലൊരിടം എനിക്ക് തരയണമേ. മനസ്സിലായില്ല, ഗംഭീരമായ ബിംബമാണ്. നീ നോക്കിയോ ആ ബിംബത്തിന്റെ പൊരുളറിയാൻ. ദിനേശൻ ഇന്ദു എന്ന് രണ്ട് കന്തുകം, സൂര്യൻ ചന്ദ്രൻ എന്ന രണ്ട് പന്തുകൾ, പന്ത് കന്തുകം പന്ത്, രണ്ട് ഗോളങ്ങൾ. ദിനം ദിനം ദിവസേന, ഓരോ ദിവസവും രാത്രിയും പകലും. ശനയിലുയർന്നുയർന്നു വന്നു കൊന്നു തിന്നിടും, സാവധാനത്തിൽ മാറി മാറി ഉറിച്ചു പൊങ്ങി ജനങ്ങളുടെ ആയുസ്സിനെ അപഹരിക്കുന്നു. ഇത് കലിയായതുകൊണ്ട് നമ്മളിത് കണ്ട് ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ പോകുന്നത് നമ്മുടെ ആയുസ്സാണ്. നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല, എത്ര പെട്ടെന്നാണ് ഈ ആയുസ് പോകുന്നത്. നൊടിയിട കൊണ്ട് ആയുസ് പോയി കിട്ടും. ഇവരുദിച്ചു ഉയർന്നുകൊണ്ടിരിക്കും, ഒന്ന് ഉയർന്നു ഒന്ന് താന്നു, അത് ഉയർന്നു ഇത് താന്നു, ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് അമ്മാനമാടുമ്പോഴാണ്. ശരിയല്ല, ഈ രണ്ട് പന്തുകൾ അങ്ങ് മനം കവിഞ്ഞു മാറിയാടും, അങ്ങ് മനം നിറഞ്ഞ് ഈ രണ്ട് പന്തുകളെ അവിടുന്ന് മനം നിറഞ്ഞ് ആനന്ദിച്ച് ആടുകയാണ്, അമ്മാനമാടുക. അമ്മാനമാടുന്ന അങ്ങ് ആ പന്തിൽ ഏകാഗ്രമായി കളിക്കുകയാണ്. ഞങ്ങളെ നോക്കുന്നതേയില്ല, അങ്ങ് മനം കവർന്നാടുക. ഈ ജനം നിനയ്ക്കുമൊക്കെയും, ഈ ലോകവാദികളായ ജനങ്ങൾ അവരുടെ അഭിലാഷങ്ങളെല്ലാം നിനയ്ക്കുമൊക്കെയും, വിചാരിക്കുന്നതെല്ലാം എന്തെല്ലാം വിചാരിച്ചായി ചെയ്യുന്നു, എന്തുമാത്രം അഭിലാഷങ്ങളുണ്ട്. ഒന്ന് എഴുതി വെച്ചാൽ ആശ, അതിന് വല്ല അതിർത്തിയുണ്ടോ? കരതല ഭിക്ഷ തരുതല വാർത്ത തദവി നമുഞ്ചത്തി ആശാപാശ. സന്യാസിയായി കരതലത്തിൽ ഭിക്ഷ വാങ്ങിച്ച് ജീവിക്കുക, തരുതലത്തിൽ കിടന്നുറങ്ങുക, എന്നാലും ആശയ്ക്ക് ഒരു കുറവില്ല. ആശകളുടെ കൂട് കെട്ടിയാണ് ജീവിക്കുന്നത്. ഈ ആശയും അഭിലാഷവും വിചാരവുമെല്ലാം ജനം നിനയ്ക്കുമൊക്കെ വിചാരിക്കുന്നത് അത്രയും മണ്ണൊടുന്നു, അതൊക്കെ മണ്ണടിയും. ആശിച്ച് ജീവിച്ചവൻ ഒരാറടി മണ്ണിൽ ഒടുങ്ങുക, അവൻ മാത്രമല്ല അവന്റെ ആശകളും. ചിരപ്രതീക്ഷിതങ്ങളായ സകല ആശകളും ഒടുങ്ങുകയാണ്. ആദി ദൈവമേ, ഏ ആദിപുരുഷനായുള്ളവേ, അങ്ങു മാത്രം ജയിക്കും, ജയിക്കും ആദി ദൈവമേ, അവിടുന്ന് മാത്രം ജയിക്കും. കാരണം അങ്ങ് കളിക്കുക, പിന്നെ ജയിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക, അതുകൊണ്ട് മണ്ണൊടുങ്ങാതിരിക്കാനും പറ്റില്ല. നല്ല ബിംബമാണോ? ഇതൊരഞ്ചു വയസ്സിൽ പഠിച്ചാൽ എത്ര മര്യാദയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നു ആലോചിച്ചുകൊണ്ട്. ഒരഞ്ചു വയസ്സിൽ കുഞ്ഞിന് ഇതൊന്ന് ചൊല്ലിക്കൊടുത്തിട്ട്, ദേ മോനെ ഇതാണ് നിന്റെ അച്ഛൻ, നിന്റെ അപ്പൂപ്പൻ, നിന്റെ അപ്പൂപ്പന്റെ തന്ത ഒരുപാട് ആശിച്ചതാണ്, അവരൊക്കെ ഈ മണ്ണിൽ ഒടുങ്ങിയിട്ടുണ്ട്. നീ കാണുന്ന ആ മാറാൻ ചെമ്പും ആ വാഴയും കൊലച്ചത് അവരുടെ ആശയുടെ ചാരത്തിൽ നിന്നാണ്. ഇവിടെ ആശിച്ച് ജീവിച്ച നിന്റെ അപ്പൂപ്പനെ, നിന്റെ അച്ഛനെ, നിന്റെ അപ്പൂപ്പന്റെ അച്ഛനെ അവിടെ ദഹിപ്പിച്ച ആ ചാരം തട്ടിക്കൂട്ടി അതിൽ വെച്ച മാറാൻ ചേമ്പാണ് ആ പൂ തൊലഞ്ഞു നിൽക്കുന്നത്. അവിടെ തൂയ എള്ളാണ് പൂക്കളായി വിരിഞ്ഞു നിൽക്കുന്നത്. അവിടെ വെച്ച വാഴയാണ് ആ കൊലച്ചു നിൽക്കുന്നത്. അവിടെ നിന്ന തെങ്ങാണ് ആ മറിഞ്ഞു കിടക്കുന്നത്. മോനെ, മണ്ണൊടുങ്ങിയ ആശകളുടെ ശ്മശാനത്തിൽ നിന്നാണ് നീ ഉണർന്നു വന്നിരിക്കുന്നത്. അത് കണ്ടിട്ടെങ്കിലും നീ നിന്നെ അറിയാൻ ശ്രമിക്കൂ, ആശിക്കാതി. ബിംബം കൊള്ളാവോ? സമാധി ദിവസം പഠിക്കാൻ പറ്റിയ ബിംബമാണോ? എന്തെന്ത് ആശകൾ, എത്ര അത്ഭുതങ്ങൾക്ക് കാതോർത്ത് നിൽക്കുന്ന പ്രതീക്ഷകൾ, എത്രയെത്ര ഇതിഹാസങ്ങൾ, എത്ര തുച്ഛമാണ് ഈ ആയുസ്. ഇത് കേൾക്കുമ്പോ സന്തോഷം വരും. കുട്ടിക്കാലത്ത് കേട്ടാൽ ഇപ്പൊ കേട്ടാ പേടിയാവും. അതാ ചോദിച്ച, കുട്ടികൾക്ക് പേടിയാകുകയല്ലേ? കുട്ടികൾക്ക് പേടിയാവില്ല, നമുക്ക് പേടിയാവും. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോഴും ആശയുടെ ഗോപുരത്തിന് മുകളിലായിരുന്നു. ഇത് മുഴുവൻ അടങ്ങി മണ്ണൊടുങ്ങും എന്ന് പറയുമ്പോഴേ മറ്റവന് ആ മണ്ണുകൊണ്ട് അപ്പം ചുട്ട് തട്ടിയെറിഞ്ഞ് കളിക്കുന്ന കളികളിലും സുഖം കിട്ടും. അത് കഴിഞ്ഞാൽ അവൻ ഈ പന്തെടുത്ത് കളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇത് കുട്ടിക്കാലത്ത് കിട്ടണം. കുറച്ചൊക്കെ ഉണ്ടാക്കി, കുറച്ചൊക്കെ പ്രതീക്ഷിച്ച്, കുറെയൊക്കെ ആശിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? പണ്ടൊരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു വഴിയാത്രക്കാരൻ കയറി ചെന്നു. സുമുഖനാണ്, നേരെ കയറി ചെന്നു. അപ്പൊ നേരെ കയറി ചെന്ന് ആ സിംഹാസനത്തിന് മുമ്പിൽ നിന്നു. കയ്യിലൊന്നുമില്ല, ആയുധമൊന്നുമില്ല. ഒരായുധവും ഇല്ലെങ്കിലും എന്റേതാണെന്ന് വിചാരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന രാജാവും പരിവാരങ്ങളും യുവരാജാവും മന്ത്രിമാരും ബാക്കിയുള്ളവരുമൊക്കെ ചാടിയേറ്റു, സെക്യൂരിറ്റിയെ വിളിച്ചു. സെക്യൂരിറ്റിയുടെ കയ്യിലും ഇവരുടെ കയ്യിലും ഒക്കെ കുറേലും ആളുകളും ആയുധങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആയുധമില്ലാതെ കയറി വന്നേ അവനെ ഒരു ഭയം ഉണ്ടാവും. ശരിയല്ല, നാളെ രാവിലെ ഒരായുധം ഇല്ല, ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് നോക്കി. ഒരായുധം കൂടെ നമ്മുടെ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്ക് കയറി ചെന്ന് നോക്കി, അവൻ ഇതുവരെ ചെയ്ത പാപത്തിന്റെ മുഴുവൻ ഭയം ഉണ്ടാവും. ഭയന്ന് വിറച്ച് രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു വേണം? വന്ന ആഗതൻ മെല്ലെ ആ സിംഹാസനം ചൂട്ടിയിട്ട് പറഞ്ഞു, ഈ വഴിയമ്പലത്തിൽ അല്പനേരം ഇരുന്നോട്ടെ. അക്ഷുഭ്യനായിട്ടാ പറഞ്ഞത്. രാജാവ് ചൂടായിട്ട് ചോദിച്ചത്, വഴിയമ്പലമോ? ഇതെന്റെ സിംഹാസനമാണ്. ശരി രാജൻ, അങ്ങയ്ക്ക് മുമ്പ് ഇതിൽ ആരാണ് ഇരുന്നത്? അങ്ങ് 3 കൊല്ലം മുമ്പ് ഒരു ബുധനാഴ്ചയല്ലേ സിംഹാസനാരൂഢനായത്? അതിനു മുമ്പും ഈ സിംഹാസനത്തിൽ ആരോ ഉണ്ടായിരുന്നല്ലോ, എന്റെ അച്ഛൻ. ഓ, അതിനു മുമ്പോ രാജൻ? എന്റെ അപ്പൂപ്പൻ. അതിനു മുമ്പ് എത്ര പേരുടെ വരെ പറയും രാജൻ? ഞങ്ങൾ 18 രാജാക്കന്മാർ ഒരേ വംശത്തിൽ. അതിനു മുമ്പ് മറ്റൊരു രാജവംശം. നാളെയോ രാജൻ, എന്റെ മകൻ രാജൻ ഞങ്ങളുടെ നാട്ടിലെ നിഘണ്ടുവിൽ പലരും മാറി മാറിയിരിക്കുന്ന സ്ഥലത്തിന് വഴിയമ്പലം എന്നാണ് പറയുക. മനസ്സിലായില്ല ബിംബം? രണ്ട് സങ്കല്പ, രാജാവ് ഇരിക്കുന്നിടത്തോളം പരിമിത കാലം കാണുന്നു, അതിന്റെ സമഗ്രമായ കാലം ഒരു ബിംബമായി കാണുമ്പോൾ ആ വഴിപോക്കൻ ചിരിക്കാൻ കഴിയുന്നവനായി കാണുന്നു. രാജാവ് തന്റേതെന്ന മമതയിൽ കാണുമ്പോൾ ചൂടാകും. ഇതിനെത്ര ചൂടാകുന്നേ, ഇതൊക്കെ ഇട്ടിട്ട് പോകണ്ടേ എന്ന് ചോദിച്ചാൽ പിച്ചാത്തിക്ക്, ചട്ടുകത്തിന്, ഒരു തവി ചോറിന്, ഒരു തുണ്ട് ഭൂമിക്ക്, ഇതൊക്കെ ഈ ദിനേശനും ഇന്ദുവും പൊങ്ങുകയും താഴുകയും ചെയ്യുമ്പോൾ പോയി കിട്ടും. ഇവരറിവായി നമ്മുടെ വൈകാരിക വ്യക്തിത്വത്തിൽ വീണാൽ നമ്മൾ മാറും, മാറിയേ പറ്റൂ. അതുളവാക്കുന്ന ഒരു ലോകം, ഒരു നിമിഷാർത്ഥം കൊണ്ട് നമ്മൾ മാറി മറിയും. ബിംബവുമായി. ഗുരുദേവൻ ഉപയോഗിച്ച ഈ ബിംബം അസാധാരണം തന്നെയാണ്, നമ്മൾ എന്നും കാണുന്നതാണ്. പക്ഷെ നമ്മൾ ഇതുവരെ ഈ ബിംബം ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടില്ല. കാര്യം നമ്മൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കാണാൻ കന്യാകുമാരിയിലും പോയിട്ടുണ്ട്. ഇവൻ താഴുന്നതും മറ്റവൻ പൊങ്ങുന്നതും ഒരുമിച്ച് കാണുന്നു. എന്നാലും സദാശിവനിലെടുത്ത് അമ്മാനമാടുകയാണെന്ന് നമുക്ക് തോന്നിയില്ല. ഇത് അമ്മാനമാടുമ്പോൾ അല്ലയോ ആദി ദൈവമേ, അവിടുന്ന് സൂര്യചന്ദ്രന്മാരാകുന്ന പന്തുകൾ കൊണ്ട് മനം കുളിർക്കെ അമ്മാനമാണു. തൽഫലമായി ദിവസേനെ അവ മാറി മാറി ഉദിച്ചുയരുന്നു, ജനങ്ങളുടെ ആയുസ്സിനെയും സംഭരിക്കുന്നു. ഭൗതികങ്ങളായ ആശകളും പ്രതീക്ഷകളും സങ്കതങ്ങളുമായി കഴിയുന്ന ആ ജനങ്ങളുടെ ആശകളെല്ലാം സങ്കതങ്ങളെല്ലാം പ്രതീക്ഷകളെല്ലാം അതോടെ മണ്ണടിയുന്നു. അല്ലയോ ദൈവമേ, അവിടുന്ന് മാത്രം ജയിക്കുന്നു. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഭഗവത് ലീലയാണ്. ഇതവിടുത്തെ ലീലയാണ്, അവിടുത്തെ ചമൽക്കാരമാണ്. ദിനരാത്രങ്ങൾ സൂര്യചന്ദ്രന്മാരുടെ സമ്മാനമാടുന്നതാണെന്ന് രൂപകം. അത്തരം രൂപകങ്ങളൊക്കെ സ്വച്ഛന്ദമായി വരിക, കവിത സ്വയമേവാഗതമാവുക. ഇന്ന് മത്സരിക്കാൻ വേണ്ടി നമ്മൾ പോയിരുന്ന നിഘണ്ടു വെച്ച് കവിത എഴുതി ഉണ്ടാക്കുക ഒരു കവിയാകാൻ, പക്ഷെ അങ്ങനല്ല, സ്വച്ഛന്ദമായി വരിക. അതുകൊണ്ട് കാലം കൊന്നു തിന്നുന്നു എന്ന്, നമ്മളെ കൊന്നു തിന്നുന്ന കാലം. ഈ സൂര്യനും ചന്ദ്രനും ഉദയാസ്തമനങ്ങൾക്കനുസരിച്ച് നീങ്ങുമ്പോൾ നമ്മളിലൊരു സമയബന്ധിതമായ മാനമുണ്ട്. ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, സൈജോക്രോ ഒരു കോശമാവിലി, അതിത്ര വിഭജനം എന്ന് കൃത്യമായി പറയും. ആലോചിച്ച് തീരും, ആ സമയമാവിനിയാണ് ഇതിന് കാരണം. എന്നാൽ ജനങ്ങൾ ഈ കളിയുടെ രഹസ്യം മാത്രം അറിയുന്നില്ല, അവർക്ക് ഈ കളിയുടെ രഹസ്യം മാത്രം അറിയാൻ കഴിയുന്നില്ല. താർക്കികന്മാർ, വൈയാകരണന്മാർ, ശാസ്ത്രങ്ങൾ എല്ലാം കണ്ടതും കേട്ടതും എല്ലാം അപഗ്രഥിക്കുന്നു. ശബ്ദമെടുത്ത് അപഗ്രഥിക്കുന്നു, രൂപം അപഗ്രഥിക്കുന്നു, എല്ലാം അപഗ്രഥിക്കുന്നു. ഈ കളി തുടങ്ങിയ ഭഗവാനെ അവർ അറിയാൻ ശ്രമിക്കുന്നില്ല. ബാക്കിയെല്ലാം അവരെ അപഗ്രഥിക്കുന്നു. അവർ അഭിലാഷങ്ങളുമായി മണ്ണടിയുന്നു. താർക്കികന്മാരും വൈയാകരണന്മാരും പുരോഹിതന്മാരും സന്യാസിമാരും ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരികളും എല്ലാം. ഗൃഹസ്ഥൻ ഒരു ഭാഗത്ത് ഒരു കൊച്ചിന്റെ കാല് കണ്ട് അതിനെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് മരിക്കണം വിചാരിച്ചോണ്ട് കുരുളി കമത്താനും ഒക്കെ പോകുന്നു. സന്യാസി ഇതെല്ലാം ഒരുത്തനെ ഏൽപ്പിച്ചു പോകാൻ വേണ്ടി ശിഷ്യനെ കിട്ടാൻ അതിനുള്ള യാഗങ്ങളും ഒക്കെ നടത്തി കൊടുക്കും. ഈ അഭിലാഷത്തിനിടയിൽ ഒരു ദിവസം അങ്ങ് പോകും മണ്ണടി. അപ്പൊ എല്ലാ ആശകളും ധനാശകളും എല്ലാം സകല ചിന്തകളും ഇതോടെ മണ്ണടിയുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങ് മാത്രം ജയിക്കുന്നു. ജഡസ്വരൂപമായ ലോകവും മംഗളസ്വരൂപമായ ശിവവും വേർതിരിച്ചറിയുക. ശവവും ശിവവും, ശവത്തിന് പിന്നാലെ പോകുന്നതിന് പകരം ശിവത്തിന് പിന്നാലെ പോയി ഈ കളിയെറിയുക എന്ന് പഠിപ്പിക്കുക. വീണ്ടും അടുത്തു അഞ്ച്. ദൈവമേ നിനക്ക നീയും ഞാനും ഒന്നു തന്നെയെന്ന് കൈവരുന്നതിന്നിതെന്ന് അടിയനില്ല കംക്ഷിതം. ശവ ശൈവമൊന്നൊഴിഞ്ഞ് മറ്റുമുള്ളതൊക്കെ അങ്ങ് അങ്ങും ഇങ്ങും ആയി വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിൽ നീ. ദൈവമേ നിനക്ക നീയും ഞാനും ഒന്നു തന്നെയെന്ന് അടിവരുന്നതിന് ഏതെന്ന് അടിയനില്ല കംഷിതം. ശൈവമൊന്നൊഴിഞ്ഞ് മറ്റുമുള്ളതൊക്കെ അങ്ങുമിങ്ങും ആയി വലഞ്ഞിടും വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനക്കിൽ നീ ദൈവമേ നിനയ്ക്ക, ദൈവമേ അവിടുന്ന് മനസ്സിലാക്കുക. എന്റെ ഒരു വിഷമാണെന്ന് മനസ്സിലാക്കുക. വളരെ പ്രാർത്ഥിച്ച് വിനീതനായി പറയുന്നതാ, അല്ലയോ ഭഗവാൻ, അല്ലയോ ദൈവമേ, അവിടുന്ന് ഇതൊന്ന് മനസ്സിലാക്കുക. എന്തേ എന്നെ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിക്കില്ലേ. അതുപോലെ ഭക്തൻ ഭഗവാനോട് പരിദേവനം ചെയ്യുന്ന രംഗമാണ്, ഭക്തിയുടെ നല്ലൊരു ഭാവമാണ്. നേരിട്ട് കാണുമ്പോഴാണ് ഈ പരിദേവനമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോ ശ്രവണ മനന നിവിദ്യാസനങ്ങളിലൂടെ സ്തുത്യാദികളിലൂടെ പല വഴികൾ പറയും. ഭക്തിക്ക് പല രീതികളുണ്ട്, നവവിധ മാർഗങ്ങളും മറ്റുമുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതിൽ ആത്മനിവേദനത്തിലൊക്കെ എത്തും. കണ്ടാ പറയുന്നത്, വേറൊരാള് നോക്കിയാല് ഭ്രാന്ത് പറയുകയാണെന്ന് തോന്നും. നമുക്ക് കാണാൻ ആരും ഉണ്ടാവില്ല, ഭക്തൻ കാണുന്നുണ്ടാവും. ഭഗവാനോട് പരിദേവനങ്ങൾ പറയുന്ന ഭക്തി സാധുവാകുന്ന രംഗമാണ്. തന്റെ ഭഗവാനെ പ്രപഞ്ചാതിശായിയായി കണ്ടു, ഭഗവാൻ കളിക്കുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്യുകയാണെന്ന് അറിഞ്ഞു. എന്റെ ആ ക്രമവികാസം നോക്കണം. ഭഗവത് സ്വരൂപം ദർശിച്ചു. ആ സ്വരൂപം ശുഭമാണെന്ന് അറിഞ്ഞു. ഒന്നാം ശ്ലോകത്തിൽ മംഗളമാണെന്നറിഞ്ഞു. അമംഗളമെന്ന് പറയുന്നതൊന്നും അമംഗളമല്ല, അങ്ങയുടെ ശുഭമാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഭഗവത് ദർശനം സാധിച്ചിട്ട് അതിനെ വിരാട് രൂപമായി കണ്ടു. അമ്പിളിത്തെല്ലും ഗംഗയും എല്ലാം നിറഞ്ഞ് വിശ്വാകാരമായി കണ്ടു. ആ ഭഗവാന്റെ കരസ്ഥലങ്ങളിൽ അമ്മാനമാടുന്ന സൂര്യചന്ദ്രന്മാരെ കണ്ടു. ആ ദിനരാത്രങ്ങളിൽ ആയുസ് നഷ്ടപ്പെടുന്ന ആശകളെ കണ്ടു. ഈ സംസാരം വിട്ടൊഴിഞ്ഞ് അക്കരെ എത്തുമ്പോൾ കാത്തിരിക്കുന്ന പൂർണനായ അവിടുത്തെ കണ്ടു. ആ പാദങ്ങളിൽ എന്നെ ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആയുസ് നഷ്ടപ്പെടുന്ന പ്രപഞ്ച പ്രതിഭാസത്തിൽ വിജയശ്രീലാളിതനാകുന്ന അങ്ങയെയും ദർശിച്ച് കഴിഞ്ഞ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പരിദേവനം സമർപ്പിക്കുകയാണ്. ഇത്രേ ഓർക്കണം ഒരുമിച്ച്. ആദ്യം മോനെടുത്തത് മറന്നുപോലും. ആദ്യ ശ്ലോകം മുതൽ സജീവമായൊരു ചിത്രം മുമ്പിൽ വേണം. മംഗളരൂപിയായ ശിവൻ, ആ കരുണാമൂർത്തിക്ക് മുന്നിൽ അമംഗളങ്ങളെല്ലാം കാരുണ്യത്തിന്റെ മംഗളങ്ങൾ മാത്രം. രണ്ട്, ഈ സംസാരം താണ്ടിക്കടന്ന് ഒരു വിധത്തിൽ ഏകാഗ്രത വന്ന് ഈ സംസാര സമുദ്രത്തിനക്കരെ എത്തിയപ്പോൾ നിർമ്മമനായി നിൽക്കുന്ന അവിടുത്തെ ഞാൻ ദർശിച്ചു. ഹേ ഭഗവൻ, അവിടുന്ന് നിത്യമുക്തനായി നിർമ്മമനായി നിലകൊള്ളുന്നു. ഈ ഉള്ളവനെ ഉപദേശിച്ച് അവിടുത്തെ നിർമ്മമമായ ആ സത്യം എന്നിലേക്ക് പകർന്ന് എന്നെ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ചേർക്കണമേ. വീണ്ടും അങ്ങയ്ക്ക് മുന്നിൽ ഞാനിതാ ഒരു നിവേദനം സമർപ്പിക്കുകയാണ്. അല്ലയോ ഭഗവൻ, ദൈവമേ, പ്രകാശരൂപനായവനെ സമസ്ത ജരാചരാന്തർഭൂതമായിരുന്ന് പ്രകാശിച്ച് ബോധസ്വരൂപനായിരിക്കുന്നവനെ നിനക്ക് അവിടുന്ന് അറിയുക. നീയും ഞാനും ഒന്ന് തന്നെ. എന്റെ ഭ്രമമൊക്കെ പോയിരിക്കുന്നു. നീയും ഞാനും ഒന്ന് തന്നെ. അങ്ങും ഞാനും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതാണ് എനിക്ക് അറിയേണ്ടത്. എനിക്ക് നിന്നിലെത്തണം. നിന്നിൽ നിന്ന് വേറിട്ട, നിന്നെ മറന്നുള്ള, വിഷയഭ്രമത്തിൽ പെട്ടുള്ള ഈ ജീവിതം എന്നെ നശിപ്പിച്ചിരിക്കുന്നു. എന്നെ ദുഃഖിയാക്കിയിരിക്കുന്നു. ഒരു ദുഃഖമേ എനിക്കുള്ളൂ. അത് നിന്നെ വിട്ടതിന്റെ ദുഃഖമാണ്. നിന്നിലേക്ക് എത്തിയാൽ ഞാൻ സുഖിയാ. നിന്നിലെത്തുമ്പോഴാണ് ഞാൻ സുഖിക്കുന്നതെല്ലാം. കേൾക്കാൻ സുഖമാണെങ്കിലും സുഖം ഭഗവാനിലാണെന്ന് എങ്ങനെയാ തെളിവ്? ആനന്ദമായിരിക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ അവന്റെ ചിച്ചക്രിയ വിഷയാകാരമായി ഭ്രമിപ്പിച്ചാൽ സംഘർഷമായി. ആ വിഷയം തീർന്നാൽ വീണ്ടും അവൻ ശാന്തനായി. അവൻ അത്രയും സഞ്ചരിച്ച സംഘർഷം ശാന്തിയോട് ചേർത്ത് വെച്ച് വിഷയമാണ് ശാന്തിയെന്ന് തെറ്റിദ്ധരിക്കുന്നതായി. ഇതാണ് ഈ പ്രപഞ്ചം. ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ, ചിങ്ങമാസമായി, ഓണം വന്നു, പ്ലാവിലൊരു ചക്ക കിടക്കുക, വേറെ എങ്ങുമില്ല. പ്ലാവിന്റെ ഇന്ന് തുഞ്ചത്ത കിടക്കുക, ഒറ്റ ചക്കയുള്ളൂ. ഓണത്തിന് ചക്ക ചേർത്തൊരു അവിയൽ വിടുക, അസുലഭമായി കിട്ടിയ ഭാഗ്യമാണെന്ന് കരുതി. ഇതിടുമ്പോ ആരെങ്കിലും വന്നാൽ ഒരു പങ്ക് കൊടുക്കണം. ചെറിയ ചക്കയാണ്, മനസ്സിലായില്ല. ഇടുന്ന സമയത്ത് ആരെങ്കിലും വന്നാൽ ഒരു പങ്ക് കൊടുക്കണം. ആ ചക്ക കണ്ണിൽപ്പെട്ട നിമിഷം മുതൽ നിങ്ങൾക്കുള്ളത് ശാന്തിയാണോ അശാന്തിയാണോ? ശാന്തി എന്നും വായിക്കാം, അശാന്തി എന്നും വായിക്കാം. അശാന്തിയാണ് അല്ലേ? കാരണം എങ്ങനെ ഇടും, ആരിട്ട് വരും, ആരെയും കാണുന്നില്ലല്ലോ, എന്ത് ചെയ്യും? ആ ചക്കയായി നിങ്ങളുടെ ബോധം പരിണമിച്ചപ്പോൾ ബോധം ബോധമല്ലാതായി, ചക്കയായി. ഇനി ചക്ക ബോധമൊന്ന് തീരുന്നവരെ അശാന്തിയാണ്. ഒന്നുകിൽ അതരിഞ്ഞ് അവിയേലാക്കി കൂട്ടി ആ കഴിക്കുന്ന ഒരു നിമിഷം ചക്കബോധം പോയി, അശാന്തി തീർന്നു.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: പക്ഷെ ശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതാണ് കഥമപ്യപ്രവൃദ്ധേ ച ദുഃഖേ. കാരണം ദുഃഖങ്ങളെല്ലാം ഒരുപാട് അനുഭവിച്ച് അതിന്റെ മോചനത്തിനായി ഈശ്വരാന്വേഷണം നടത്തുന്നവർക്ക് ചെറിയൊരു നിരാശയ്ക്ക് വകയുള്ള കാര്യമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് തുടങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവിടെയാണ് തുടങ്ങേണ്ടതെന്നാണ്. അങ്ങനെയുള്ളവന് പ്രത്യക് പുഷ്പി എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട്. ഹിമാലയ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് കാണാം. ആ പുഷ്പത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ചെടി മുള്ളുള്ള ഒരു ചെടിയാ. അതിന്റെ പുഷ്പത്തിന്റെ ദളങ്ങൾക്ക് വളരെ നീളം കാണും. ആ ദളങ്ങളുടെ അറ്റം വളരെ കൂർത്തിരിക്കും, സൂചിയുടെ അറ്റം പോലെ കൂർത്തിരിക്കും. ആ പുഷ്പം വിടർന്നു വരുമ്പോൾ ഇതിന്റെ ദളങ്ങളുടെ അറ്റം ഉള്ളിലേക്ക് മടങ്ങിയിരിക്കും. അതായത് സാധാരണ പുഷ്പം വിരിഞ്ഞു വരുമ്പോൾ അതിന്റെ ദളങ്ങൾ പുറത്തേക്കാണ് വികസിക്കുന്നത്. പക്ഷെ ഈ പ്രത്യേക പുഷ്പി എന്ന് പറയുന്നത് ആയുർവേദത്തിനും പറയുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ പുഷ്പം ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി വരും, അത് വികസിക്കും തോറും മടങ്ങി വരും. അങ്ങനെ ആ പുഷ്പം ഉള്ളിലേക്ക് മടങ്ങി വരുന്നത് പോലെ ആരുടെ മനസ്സാണോ ഉള്ളിലേക്ക് മടങ്ങി വരുന്നത് എങ്ങനെ വളരും തോറും, അതാണ് പ്രത്യേക പുഷ്പി പ്രസവവിധിന. പ്രത്യേക പുഷ്പി വികസിക്കുന്നത് പോലെ പ്രത്യക് പ്രവണമാകുക. യസ്യ ഹൃദയം ആരുടെ ഹൃദയമാണോ, ഏതൊരുവന്റെ ചേതസ്സാണോ ഉള്ളിലേക്ക് വരുന്നത് വളർന്നു വരുമ്പോൾ, യുവത്വത്തിൽ നിന്നും അവൻ വളർന്നു വരുമ്പോൾ ഈ പുഷ്പത്തിന്റെ ദളങ്ങളെങ്ങനെയാണോ ഉള്ളിലേക്ക് വളരുന്നത് അതുപോലെ പ്രത്യേക പ്രവണം യസ്യ ചേത എന്നാണ്. ഏതൊരുവന്റെ ചേതസ്സാണോ പ്രത്യേക പ്രവണമായി തീരുന്നത് കോസ്തി ധന്യസ്ഥന്യ എന്നാണ്. ആരാണ് അവനേക്കാൾ ധന്യനായിട്ട് ഈ ലോകത്തുള്ളത് എന്നാണ്. ആരാണ് അങ്ങനെ ഒരുവനേക്കാൾ, ഏതൊരുവന്റെ ഹൃദയമാണോ അന്തർമുഖമാകുന്നത് പ്രത്യേക പ്രവണമായി തീരുന്നത്. പ്രത്യക് വക്രം ഭവതി ഹൃദയം കോസ്തി ധന്യസ്ഥന്യ. പ്രത്യക് വക്രം ഭവതി ഹൃദയം, ഹൃദയം മനസ്സ് പ്രത്യക് വക്രമാകുന്നു, ഉള്ളിലേക്ക് തിരിയുന്നു. കോസ്തി ധന്യസ്ഥന്യ, അവനേക്കാൾ ധന്യനായിട്ട് ഈ ലോകത്താരാണ് ഉള്ളത് എന്ന് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് തരുന്ന ആചാര്യന്മാർ തരുന്ന ആശയങ്ങൾ ഇങ്ങനെയുള്ളതാണ്. അപ്പോ ആ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഒരുവന്റെ മനസ്സ് ഈശ്വരോന്മുഖമാകുകയും അന്തർമുഖമാകുന്നു ആത്മോന്മുഖമാകുന്നുണ്ടെങ്കിൽ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്നാണ്. അല്ല, ബഹിർമുഖമായി ഭൗതികമായി പലതും നേടി ജീവിതത്തിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലുതാകുന്നവനൊന്നും ഇവിടെ ഇവന് തുല്യനല്ല എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ആചാര്യന്മാരുടെ ഉപദേശം. ആ പ്രത്യക് പ്രവണത അന്തർമുഖത, അതിനാണ് ഇവിടെ ഏറ്റവും മഹത്വം കൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ. അപ്പോ ഈ പറയുന്ന ചാർവാകന്മാരുടെ ആദർശങ്ങളല്ല നമുക്ക് മാതൃകകളായിരിക്കേണ്ടതെന്ന് ഉള്ളത് ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചതാണ്. അപ്പൊ ഈ നിത്യാനിത്യ വസ്തുവേയം തുടങ്ങിയ സാധന ചതുഷ്ടയത്തെ കുറിച്ച് പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ സംശയം വരും. അതായത് ഈ തപസ്സുകളെ കുറിച്ച്, തപസ്സിന്റെ എന്താണ് സ്ഥാനം, ചിലർ അങ്ങനെ സംശയം ചോദിക്കാറുണ്ട്. ഇവിടെ തപസ്സിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ശമദമാദികൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ തപസ്സുകൾക്ക് എന്താണ് സ്ഥാനം? കാരണം കൃച്ഛ്രം, ചാന്ദ്രായണം തുടങ്ങിയ തപസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. ശരീരത്തെ വളരെ പീഡിപ്പിക്കുന്ന തപസ്സുകൾ, പഞ്ചാഗ്നി മധ്യത്തിലുള്ള തപസ്സ്, അങ്ങനെയുള്ള തപസ്സുകളുണ്ട്. ഇത്തരം തപസ്സുകൾ എന്ന് പറയുന്ന ഒരാളുടെ ഇതിനാവശ്യമുണ്ട്. മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് നമ്മുടെ ഇതൊന്ന് സൂചിപ്പിച്ചതാണ്. അപ്പൊ ഇത്തരം തപസ്സുകളെ ഈ അദ്വൈത ചിന്തയിൽ ഇത്തരം തപസ്സുകൾക്ക് യാതൊരു സ്ഥാനവും കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഭഗവാൻ ഗീതയിൽ ഇക്കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കർശയന്ത ശരീരസ്ഥം ഭൂതം ഗ്രാമം അചേതസം പറയുന്നു. ഈ ശരീരം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്, ഇത് ജഡമാണ്. പക്ഷെ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ്? എന്റെ ക്ഷേത്രമാണ്. ഞാൻ ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നു എന്നുള്ള ബോധം കൂടാതെ ഈ ശരീരത്തെ പീഡിപ്പിച്ച് ആ ശരീരത്തിലൂടെ എന്നെയും പീഡിപ്പിക്കുന്നവൻ എന്താണ്? താൻ മിഥ്യ അസുര നിശ്ചയാൻ, അസുരന്മാരെന്ന് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ശരീരത്തെ അങ്ങനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് അസുരന്മാരുടെ പണിയെന്നാണ്. അപ്പൊ ശരീരത്തെ അങ്ങനെ കർശനമായി പീഡിപ്പിക്കുന്ന തപസ് സാധാരണ മനുഷ്യർക്ക് വിധിച്ചിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ള തപസ്സുകൾ ഋഷിമാരൊക്കെ ചെയ്തതായിട്ടും മറ്റും പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള തപസ്സുകൾക്ക് പ്രസക്തിയുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം. സർവ്വസാധാരണമായിട്ട് അത് അനുഷ്ഠിക്കാൻ പാടില്ല എന്നാണ്. എവിടെയാണ് പ്രസക്തി വരുന്നത്? തപസ്സുകൾ ആവശ്യം വരുന്നത് ചിലയിടത്ത് ചില സിദ്ധികൾ കൈവരിക്കാൻ വേണ്ടി കഠിനമായ തപസ്സുകൾ നടത്തി. അതീന്ദ്രിയമായ സിദ്ധികൾ, അണിമാദി ഐശ്വര്യങ്ങൾ കഠിനമായ തപസ് അനുഷ്ഠിച്ച് നേടേണ്ടതുണ്ട്. പക്ഷെ അത് മോക്ഷത്തിന് ഉപകരിക്കുന്നതല്ല, ആത്മീയ ഉത്കർഷത്തിന് ഉപകരിക്കുന്നതല്ല. സിദ്ധികളും ഭൗതികമാണ്, അതുകൊണ്ട് എല്ലാവരും നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആത്മീയ സാധകന്മാർ സിദ്ധിക്ക് വേണ്ടി വിവേകമുള്ളവരാരും തപസ് ചെയ്യാൻ പോകത്തില്ല. പിന്നെ മറ്റു ചിലയിടത്ത് തപസ് വരുന്നത് ചില മഹാത്മാക്കളുടെ ജീവിതത്തിൽ കർശനമായ തപസ്സുകൾ കാണുന്നുണ്ട്. അങ്ങനെ കർശനമായ തപസ് വരുന്നത് എന്ന് വെച്ചാൽ അത്തരം ആൾക്കാർ തന്റെ ഭൂത ഭാവി സംസ്കാരങ്ങളെയെല്ലാം അവരുടെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി എന്തെങ്കിലും പാപം അധിഷ്ഠം തന്റെ ആധ്യാത്മിക പുരോഗതിക്ക് തടസ്സമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കഠിനമായ വിഘ്നരൂപത്തിലിരിക്കുന്ന ഏതെങ്കിലും പാപം

തപസ്സെന്നാണ്, ഹഠാത് ഉള്ള തപസ്സുകളാണ്. അത്തരം തപസ്സുകൾ സാധന ചതുഷ്ടയത്തിൽപ്പെടുന്നില്ല. ആത്മവിചാരത്തിന് അത്തരമുള്ള തപസ്സുകളൊന്നും ആവശ്യമില്ല. അത്തരം തപസ്സുകളെ കുറിച്ച് അത് ഇങ്ങനെ പറയുന്നു, വ്യക്തമായിട്ടും ഭാഷ്യകാരൻ പറയുന്നുണ്ട്, കൃച്ഛ്രം ചാന്ദ്രായണം തുടങ്ങിയുള്ള വ്രതങ്ങളൊന്നും ഈശ്വര വിചാരം ചെയ്യുന്നവരെടുക്കരുത്. സാധാരണഗതിയിൽ അങ്ങനെയുള്ള വ്രതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ധാതു വൈഷമ്യം വരും, ശരീരത്തിന് രോഗം പിടിപെടും, ആരോഗ്യം നശിക്കും, യോഗിയാകുന്നതിന് പകരം രോഗിയായി മാറും, രോഗത്തിൽ ശ്രദ്ധനായിത്തീരും. യോഗിയാകാൻ പോയി രോഗിയാകുന്നതിന് തയ്യാറാകാതിരിക്കുക. അതുകൊണ്ട് തപസ്സും സാധനചതുഷ്ടയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്നത് മധ്യമമാർഗം ആണ്. ബുദ്ധന്റെ ശിഷ്യന്മാരെ ആദ്യം ഇതുപോലെ കഠിനമായ, ശ്രീബുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ തപസ്സിന്റെ കാലമായിരുന്നു, കഠിനമായ തപസ്സുകളായിരുന്നു. അങ്ങനെ കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുന്നുണ്ടപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരെ വിളിച്ച് ഉപദേശിച്ചു, എന്റെ മാർഗം എന്ന് പറയുന്നത് മധ്യമമാർഗമാണ്. മധ്യമം എന്ന് പറയുമ്പോൾ കഠിനമായ തപസ്സിലേക്കും പോകാൻ പാടില്ല, ലൗകിക ഭോഗങ്ങളിലേക്കും മുഴുകാനും പാടില്ല, അതിന്റെ മധ്യത്തിലൂടെ സഞ്ചരിക്കുക എന്നാണ്. എന്നുവെച്ചാൽ കായം ക്ലേശം ശരീരത്തെ കഠിനമായി പീഡിപ്പിക്കാനും പാടില്ല, ശരീരത്തെ കൂടുതൽ പോഷിപ്പിക്കാനും പാടില്ല. അതായത് നമുക്കെല്ലാം മനസ്സിലാകുന്ന ഒരു വഴി, ആ വഴിയാണ് മധ്യമമാർഗം എന്ന് പറയുന്നത്. ആ മധ്യമമാർഗമാണ് നമ്മുടെ ഈ പറയുന്ന ആചാര്യന്മാരെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യരോ അല്ലെങ്കിൽ അതുപോലെയുള്ള പൂർവിക ആചാര്യന്മാരെല്ലാം സാധനയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് മധ്യമ മാർഗമാണ്. അപ്പൊ ആ മധ്യമമാർഗത്തിലാണ് ഈ പറയുന്ന നിത്യാനിത്യ വസ്തുവിവേകം അത് ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ഇവിടെയൊന്നും ഈ പറയുന്ന ശരീരകായക്ലേശമുള്ള അതിനെക്കുറിച്ച് സംശയം ഉന്നയിച്ചതുകൊണ്ടാണ് ആ വിഷയം കൂടി ഞാൻ വിശദീകരിക്കുന്നത്. ഈ കായക്ലേശത്തെ ഉണ്ടാക്കുന്ന സാധാരണ മനുഷ്യർക്ക് അതൊന്നും പറ്റിയിട്ടുള്ളതല്ല. ഏതെങ്കിലും സിദ്ധപുരുഷന്മാർ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ അതിന്റെ ഭൂതഭാവികളെയെല്ലാം മനസ്സിലാക്കി അതിനുവേണ്ടി ചെയ്തതായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു സാധകൻ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, എന്റെ ഇന്ന ഇന്ന പാപങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ കർശനമായി എന്റെ ശരീരത്തെ പീഡിപ്പിക്കുന്ന തപസ് ചെയ്ത് ആ പാപത്തെ നശിപ്പിക്കണമെന്നുള്ള ഉൾബോധം ഒരാൾക്കൊണ്ട് അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ അങ്ങനെ അരുത് എന്ന് പറയുന്നില്ല. സാധാരണമായി നിർദ്ദേശിക്കുന്ന ഈ സാധനകളിൽ കഠിന തപസ് അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല, മറിച്ച് അതിനെ നിഷേധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് പിന്നെ മറ്റ് സാധനങ്ങൾ ചെയ്യുന്നതിന് അറിഞ്ഞായാലും അറിയാതെ ആയാലും അതിൻ്റെതായ ഫലം അതുണ്ടാകുന്നു, അന്ധകരണ ശുദ്ധിയുടെ രൂപത്തിലുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ, ഈ പറയുന്ന സാധനങ്ങളിൽ ഇത് പൊതുവായി പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ നിത്യം അനുഷ്ഠിച്ചു വരുന്ന ജപതപാദികളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും, കർമ്മ ഭക്തികളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും. ഇത് കുറച്ചുകൂടി മുന്നോട്ട് കടന്നു എന്നാണ് ഇവിടെ നിത്യാനിത്യ വസ്തുവിവേകത്തിൽ തുടങ്ങുകയാണ്. അതിന് മുമ്പുള്ള സാധനങ്ങളെ കുറിച്ചൊന്നും ഇവിടെ വിശദമായി പറയുന്നു, നാമജപങ്ങളും മറ്റും. അതെല്ലാം ദുഷ്ടമായ ഫലത്തെ ഉണ്ടാക്കിയില്ലെങ്കിലും അദൃഷ്ടമായ ഫലത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. വിദ്യാരണ്യ സ്വാമികളുടെ ജീവചരിത്രത്തിനും മറ്റും അതിനുദാഹരണം പറയുന്നുണ്ട്. കേട്ടിരിക്കും മിക്കവാറും പേര്, വിദ്യാരണ്യ സ്വാമികൾ വളരെ ദരിദ്രനായിരുന്നു. വിദ്യാരണ്യ സ്വാമി എന്ന് പറയുമ്പോൾ പഞ്ചദശി, ജീവൻ മുക്തി വിവേകം തുടങ്ങി വേദാന്തത്തിൽ വിവരണ പ്രമേയ സംഗ്രഹം തുടങ്ങി വളരെ പ്രൗഢങ്ങളായ ഗ്രന്ഥങ്ങൾ വേദാന്തത്തിൽ എഴുതിയിട്ടുണ്ട്. മീമാംസയിലും മീമാംസാ ന്യായമാല തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പൂർവമീമാംസയിൽ എഴുതിയിട്ടുണ്ട്. മാധവീയ ധാതുപൂർത്തി തുടങ്ങി സംസ്കൃത വ്യാകരണത്തിൽ പ്രൗഢങ്ങളായ ഗ്രന്ഥങ്ങൾ, എത്രയോ മനുഷ്യ ആയുസ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അത്രയും വലിയ പണ്ഡിതനായിരുന്ന ആളാണ്. എല്ലാ ശാസ്ത്രങ്ങളും അദ്വൈത ചിന്തയിൽ തന്റേതായ ഒരു ശൈലി ഉണ്ടാക്കിയ ആളാണ്. പൂർവാചാര്യന്മാരെ പിന്തുടർന്നാണെങ്കിലും തനതായ ഒരു ശൈലി, അതാണ് പഞ്ചദശി. അങ്ങനൊരു ചിന്താഗതി തന്നെ ഉണ്ടാക്കിയെടുത്ത പ്രൗഢ പണ്ഡിതനും ആത്മജ്ഞാനിയും പരിപ്രാജകനായി അവസാനം ജീവൻ മുക്തനായി ജീവിതം അവസാനിപ്പിച്ച ആളാണ് വിദ്യാരണ്യ സ്വാമി. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം ബാല്യകാലത്ത് വളരെ ദാരിദ്ര്യമുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ആഹാരത്തിന് വഴിയില്ലാതെ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഉപാധ്യായനോട് ചെന്ന് ചോദിച്ചത്, ഇതിനെന്താണ് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനുള്ള എന്താണ് വഴി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഗായത്രി ഉപാസിക്കുക. നീ ബ്രാഹ്മണനാണല്ലോ, ഉപനയനം ചെയ്ത് ഗായത്രി ചെല്ലുന്നവല്ലേ, ഗായത്രി ഉപാസിക്കാൻ പറഞ്ഞു. ഉടനെ ഗായത്രി ഉപാസിച്ചു വളരെ തീവ്രമായി. അദ്ദേഹം വിലക്ഷണമായ ഒരു പ്രതിഭയായിരുന്നു, അതുകൊണ്ട് ഉപാസനയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. തീവ്രമായി ഗായത്രി ഉപാസിച്ചു. ഗായത്രി ഉപാസിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? പുരച്ഛരണം നടത്താൻ പറഞ്ഞു. 7 പുരച്ഛരണം നടത്തി.
ഏഴ് പുരസ്

0: എണ്ണം പൂർത്തിയായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിന്റെ ദാരിദ്ര്യ ദുഃഖങ്ങളെല്ലാം ഇതോടെ മാറുമെന്നാണ്. പക്ഷെ ഏഴ് പുരച്ഛരണം നടത്തിയിട്ട് ദൈവം പ്രതീക്ഷിച്ചു, ഗായത്രി ദേവി പ്രത്യക്ഷമായി തന്നെ അനുഗ്രഹിക്കുന്ന മുഹൂർത്തം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം മാറിയില്ല. പക്ഷെ ഈ ശാസ്ത്ര അധ്യയനം ചെയ്തു, അങ്ങനെ പണ്ഡിതനായി, പ്രസിദ്ധനായി, കൃഷ്ണദേവരായരുടെ മന്ത്രിയായി. അങ്ങനെ അദ്ദേഹത്തിന് സമ്പത്തും എല്ലാം തന്റെ പരിശ്രമം കൊണ്ടുണ്ടായി, മന്ത്രിസ്ഥാനം വരെ കിട്ടി. അപ്പോൾ വലിയ സമ്പന്നനുമൊക്കെ ആയി, ശാസ്ത്രങ്ങളെല്ലാം അധ്യയനം ചെയ്തു, അനേകം യുദ്ധങ്ങൾ നയിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഗാർഹസ്ഥ്യധർമ്മം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്മാർത്ഥ നിയമം അനുസരിച്ച് വാനപ്രസ്ഥ സന്യാസം അതിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം സന്യാസിയായി. സന്യാസിയായി ശൃംഗേരി മഠത്തിന്റെ ശങ്കരാചാര്യരും ആയി എന്നാണ് പറയുന്നത്. അങ്ങനെ ശങ്കരാചാര്യരായിരുന്നപ്പോൾ പിന്നെ അദ്ദേഹം അതും ഉപേക്ഷിച്ചു. ഇനി ശങ്കരാചാര്യ സ്ഥാനവും വേണ്ട എന്ന് വിചാരിച്ച് അതും ഉപേക്ഷിച്ച് പിന്നെ പരിവ്രാജകനായി. അങ്ങനെ പരിവ്രാജകനായി സഞ്ചരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഗായത്രി ദേവി ഇദ്ദേഹം വിളിക്കാതെ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഗായത്രി ദേവി പ്രത്യക്ഷപ്പെട്ടു. അപ്പോ ചോദിച്ചു, ഇപ്പൊ നീ എന്തിനാ വന്നത്? നിന്നെ കൊണ്ട് എനിക്ക് യാതൊരു ആവശ്യമില്ല. എനിക്കൊരു കാലത്ത് ആവശ്യം ഉണ്ടായിരുന്നു, അന്ന് വന്നില്ല. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചതാണ്, എന്നിട്ട് വന്നില്ല. ഇപ്പൊ എന്തിനാ വന്നത്? ഇപ്പൊ എനിക്ക് യാതൊരു ആവശ്യമില്ല. മുക്തപുരുഷനാണല്ലോ. അപ്പോ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞു. നീ നിന്റെ പുറകിലോട്ട് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം തന്റെ ഉള്ളിലേക്ക് നോക്കിയും കണ്ട എന്താണ്, പ്രതീകാത്മകമായി കണ്ടത് ഏഴ് വലിയ ചാമ്പൽ കൂനകളാണ് കണ്ടത്. ഏഴ് ചാമ്പൽ കൂനകളെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിഘ്നങ്ങളായിരുന്ന ഏഴ് തരത്തിലുള്ള പ്രാരബ്ധ കർമ്മങ്ങളാണ്. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ ഈ ഏഴ് പുരസ്കരണം കൊണ്ട് നശിച്ചു. നശിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നീട് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ആത്മജ്ഞാനവും മോക്ഷം വരെയുള്ളത് പ്രാപിക്കാൻ കഴിഞ്ഞത് എന്താണ്, ഈ ഏഴ് പുരസ്കരണത്തിന്റെ ഫലമാണ്. അത് ദേവി ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൊരു കഥ പറയുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന എല്ലാ അനുഷ്ഠാനങ്ങൾക്കും എല്ലാം ദൃഷ്ടമായിട്ട് അല്ലെങ്കിൽ അദൃഷ്ടമായിട്ട്, അദൃഷ്ടമായ ഫലങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ അറിയത്തില്ല. നമ്മളൊരു നാമം ജപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ അത് ആത്മീയമായി സഹായിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. ആന്തരികമായ അന്ധകരണത്തിന്റെ ഏതൊക്കെ തലങ്ങളിൽ എന്തെങ്കിലും പരിവർത്തനങ്ങൾ അതുണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഈ പറയുന്ന വിദ്യാരണ്യസ്വാമിക്ക് അനുഭവപ്പെട്ടതുപോലെ നമുക്ക് അതൊരു ചാമ്പൽ കൂനയായിട്ടൊന്നും അനുഭവപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അത്തരം സാധനങ്ങളിലൂടെയുള്ള ആത്മശുദ്ധി, ആ ആത്മശുദ്ധിയാണ് നമ്മുടെ ആചാര്യന്മാരും മോക്ഷത്തിന് ഉപായമായി സ്വീകരിക്കുന്ന, അല്ലാതെ അരാജകത്വമല്ല. അപ്പൊ സാധന ചതുഷ്ടയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികമായി അത് വന്നതുകൊണ്ടാണ് എന്നാണ് ഈ കാര്യം പറഞ്ഞത്. അങ്ങനെയുള്ള സാധന ചതുഷ്ടയ സമ്പത്തി, നമ്മുടെ മാർഗവും അതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മാർഗം എന്ന് പറയുന്ന എപ്പോഴും ഒരു ആത്മീയ സാധകന്റെ മാർഗം എന്ന് പറയുന്നത് ഋഷി മാർഗമാണ്, മറ്റു മാർഗങ്ങളല്ല. മറ്റു മാർഗങ്ങളിൽ ഇതിന് ചേരാത്ത പലതും കാണും. ഇന്നത്തെ ലോകത്തിന്റെ ദൃഷ്ടി നോക്കുമ്പോൾ നമ്മുടെ മാർഗത്തിന് യോജിക്കാത്ത പലതുമാണ് പുറം ലോകത്തുള്ളത്. അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ മാർഗം എന്ന് പറയുന്നത് ഋഷിമാർഗമാണ്. ശ്രീബുദ്ധൻ എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി, ഭാര്യയും പുത്രനെയൊക്കെ ഉപേക്ഷിച്ച്, രാജ്യം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, വീട്ടിലേക്ക് ചെല്ലുന്ന എന്താണ്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചീവരം, പാലി ഭാഷയിൽ പറഞ്ഞാൽ കീറത്തുണി, കയ്യില് ഭിക്ഷാപാത്രം, പിച്ചച്ചട്ടി, ഇത് രണ്ടുമായിട്ടാണ് ഇത് നടക്കുന്നതായിട്ട് അറിഞ്ഞു പിതാവ്, ശ്രീബുദ്ധന്റെ പിതാവ്. തന്റെ മകൻ ഇങ്ങനെയാണ് നടക്കുന്നത്, ഈ സംഭവം കേട്ടിരിക്കും ബുദ്ധന്റെ ജീവചരിത്രം വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. തന്റെ പിതാവ് പറഞ്ഞ് തന്റെ മകൻ ഇങ്ങനെയാണ് നടക്കുന്നത്, കയ്യിലൊരു പിച്ചച്ചട്ടിയും ഒരു ചീവരവും മുഷിഞ്ഞ വസ്ത്രവും. ഇത് കണ്ടു അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായി. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പിതാവ് പറയും, നീ ശാക്യ വംശത്തിന് അപമാനത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം നീ പറഞ്ഞ വംശം എന്ന് പറയുന്നത് എന്താണ്, ആ വംശത്തിന്റെ ചിഹ്നം ഗർജിക്കുന്ന സിംഹമാണ്, നാല് സിംഹങ്ങൾ. നമ്മൾ അശോക ചക്രത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. അത് ശാക്യ വംശത്തിന്റെ ചിഹ്നമാണ്, അവരുടെ കൊടിയടയാളമാണ്. നാല് ദിക്കിലേക്ക് നോക്കി ഗർജിക്കുന്ന നാല് സിംഹങ്ങളാണ് എന്ന് വെച്ചാൽ അത്രയും പരാക്രമശാലികളായ രാജാക്കന്മാര് പറന്ന ഒരു ക്ഷാത്ര വംശമാണ്. ഈ വംശത്തിലാണ് നീ പറന്നത്. അപ്പൊ നിന്റെ പാരമ്പര്യം, നിന്റെ അന്തസ്, ഇതെല്ലാം പാലിക്കേണ്ടതിന് പകരം എന്ത് ചെയ്തു, നീ രാജ്യത്തെ ഉപേക്ഷിച്ചു, ഭാര്യ ഉപേക്ഷിച്ചു, ഈ വംശത്തിന് അപമാനം ഉണ്ടാക്കി, ചെങ്കോല് പിടിച്ച് രാജ്യം ഭരിക്കേണ്ട കയ്യിൽ പിച്ചച്ചട്ടിയും കൊണ്ടാണ് നടക്കുന്നത്. മാനക്കേടാണ്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിൽ പക്ഷെ നീ മരിച്ചിരുന്നെങ്കിലും എനിക്ക് സന്തോഷമായിരുന്നു. എന്ന് വളരെ ദുഃഖത്തോടുകൂടി പിതാവ് പറയുമ്പോൾ, രാജാവ് പറയുമ്പോൾ, ബുദ്ധൻ പറയുന്ന എന്താണ്? മഹാരാജാവേ, അങ്ങക്ക് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞത് ശാക്യവംശത്തിലല്ല, എന്റെ വംശം അതല്ല. എന്റെ വംശം ഋഷിവംശമാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്ഷാത്രവംശത്തിലല്ല പറഞ്ഞത്, എന്റെ വംശം എന്ന് പറയുന്നത് ഋഷിവംശമാണ്. എന്റെ പാരമ്പര്യത്തിൽ എന്താണ്? വിവേകം, വിജ്ഞാനം, വൈരാഗ്യം, ഇതൊക്കെയാണ് എന്റെ സമ്പത്ത്. അല്ലാതെ നിങ്ങളുടെ ചെങ്കോലും കിരീടവും കൊട്ടാരവും ഭാര്യയൊന്നും എന്റെ സമ്പത്തല്ല. എന്റെ വംശത്തിന്റെ സമ്പത്ത് ഇതൊക്കെയാണ്. സമ്യക് ചിന്തയും സമ്യക് പ്രവൃത്തിയും തുടങ്ങിയ അഷ്ടാംഗമാർഗം, അതാണ് എന്റെ സമ്പത്ത്, എന്റെ വംശത്തിന്റെ സമ്പത്ത്. അത് സനാതനധർമ്മമാണ്, ഋഷിമാരുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ ജനിച്ച എനിക്ക് ഈ പിച്ചച്ചട്ടിയും ചീവരവും എല്ലാം എന്താണ്? ഇതൊക്കെ എനിക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞ് പിതാവിനെ മനസാന്തരപ്പെടുത്തി അവിടെ വച്ച് തന്നെ ധർമ്മോപദേശം ചെയ്ത് ബുദ്ധൻ തന്റെ പിതാവിനെയും നിർവ്വാണത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ സാധകന്മാരുടെ മാർഗം എന്ന് പറയുന്നത് അതാണ്. അവരുടെ വംശം എന്ന് പറയുന്നത് ഋഷിവംശമാണ്. അവരുടെ മാർഗം എന്ന് പറയുന്നത് ഇതാണ്. അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ശമവും ദമവും യമവും നിയമവും ആസനവും ഒക്കെയാണ്. അതാണ് നമ്മുടെ ആചാര്യന്മാരെ നമുക്ക് കാണിച്ചു തരുന്ന മാർഗം. അല്ലാതെ ഈ അരാജകത്വവാദികൾ പറയുന്നത് പോലെയുള്ള അരാജകത്വം സാധകന്മാരുടെ സമ്പത്തല്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഋഷി പാരമ്പര്യം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് ഈ സാധന ചതുഷ്ടയ സമ്പത്തുകളൊന്നും ഇതൊക്കെ കുറച്ച് മനസ്സിന് സംഘർഷം ഉണ്ടാക്കിക്കുന്നിരിക്കാം തുടക്കത്തിൽ. പക്ഷെ ആത്യന്തികമായ ശാന്തി നിർവ്വാണത്തെ തരുന്നതിന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഈ ഒരു മാർഗമേ ഉപദേശിക്കുന്നുള്ളൂ. അല്ല, ചാർവാകൻ ഉപദേശിക്കുന്ന മാർഗങ്ങളൊന്നും ഇവിടെ സ്വീകാര്യമല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം, അപരോക്ഷ ജ്ഞാനം എന്താണെന്ന് വിശദീകരിക്കാമെന്നാണ്. മുമ്പേ ഞാൻ പറഞ്ഞു ശാസ്ത്രത്തിൽ എല്ലാ കാര്യവും വിശദീകരിക്കുന്നില്ല. അതിലൊന്നാണ് ഈ അപരോക്ഷ ജ്ഞാനം. അതൊരിടത്തും വിശദീകരിക്കുന്നില്ല. സ്വസംവേദ്യമാണ് എന്നുവെച്ചാൽ സ്വ അനുഭവത്തിൽ മനസ്സിലാക്കേണ്ട അപരോക്ഷ ജ്ഞാനം. അത് വിശദീകരിക്കാം. ഇപ്പോൾ ഉള്ള ജ്ഞാനമൊന്നും അല്ല എന്ന് വിശദീകരിക്കാം. അല്ലാതെ അപരോക്ഷ ജ്ഞാനത്തെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കാം. ശാസ്ത്രത്തിൽ വാക്കുകളില്ല, ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്നാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇവിടെ നിന്നാണോ മനസ്സിനോടൊപ്പം വാക്കുകളും ഇന്ദ്രിയങ്ങളും എല്ലാം പിന്തിരിയുന്നത്, മനസ്സും എല്ലാം പിന്തിരിയുന്നത്? ആ തലമാണ് അപരോക്ഷ ജ്ഞാനത്തിന്റെ സ്ഥലം. അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? നേതി നേതി എന്ന് വേണമെങ്കിൽ പറയാം, ഇതല്ല ഇതല്ല എന്ന് പറയാം. നമ്മൾ ഈ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമല്ല എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപരോക്ഷ ജ്ഞാനം ആർക്കും വേറൊരാളെടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. ആർക്കും വേറൊരാളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ പറ്റത്തില്ല. അതൊരിക്കലും പറ്റത്തില്ല. ഗുരുക്കന്മാർ പോലും വേറൊരാൾക്കത് കൊടുക്കുന്നില്ല, അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു ഗുരുവും വേറൊരു ഗുരുവിന് അപരോക്ഷ ജ്ഞാനത്തെ കൊടുക്കുന്നില്ല, മറിച്ച് അപരോക്ഷ ജ്ഞാനത്തിലേക്കുള്ള ഉപായങ്ങൾ അത് കാണിച്ചു കൊടുക്കുന്നു. ഒരു ഗുരു ശിഷ്യന് അതിന് വരുന്ന തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കുന്നു, അതിനുള്ള നേർവഴി കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ പിന്നെ എങ്ങനെ ആർക്ക് വേറൊരാളിനെങ്ങനെ അപരോക്ഷ ജ്ഞാനത്തെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? സ്വ അനുഭവത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിർവികൽപ്പ സമാധി കിട്ടിയാലും അപരോക്ഷ ജ്ഞാനം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ ശാസ്ത്രത്തിൽ. പറയുന്നുണ്ട് സമാധി പലതരത്തിലും ഉണ്ടാകാം പറഞ്ഞല്ലോ. ലൗകികമായ പ്രവൃത്തികളിൽ കൂടി പോലും സമാധി ഉണ്ടാകുമെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ സമാധി പലതരത്തിലുണ്ടാകാം. യോഗ ശാസ്ത്രങ്ങളിൽ പറയുന്ന സമാധിയെ ഇവിടെ അദ്വൈത വിചാരത്തിൽ അംഗീകരിക്കുന്നില്ല. സമാധി അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ യോഗശാസ്ത്രത്തിൽ പറയുന്ന സമാധി എന്നുള്ളത് നമ്മൾ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് നമുക്ക് വാക്യാർത്ഥ വിചാരത്തിലൂടെ നമ്മൾ സമാധിയിൽ എത്തിച്ചേരാമെങ്കിൽ അത് ഒരു സാധന എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കും. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള സമാധികളെ ഇവിടെ അംഗീകരിക്കുന്നില്ല. തൈത്തിരി ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ ഇക്കാലം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ചിത്തവൃത്തി നിരോധസ്തു അർത്ഥാന്തരം ഇതി ചെയ്ത് എന്ന് തുടങ്ങുന്ന ഭാഷ്യം. അതിന്റെ മലയാളം ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുക. ചിത്തവൃത്തി നിരോധം മോക്ഷത്തിന് ഒരു ഉപായമാണോ എന്ന് ചിന്തിച്ചാലോ സാധ്യമല്ല, മോക്ഷത്തിന് ഉപായമല്ല എന്ന് പറഞ്ഞ് അവിടെ നിഷേധിക്കുന്നുണ്ട്. അദ്വൈതത്തിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. യോഗികൾ അത് അംഗീകരിക്കത്തില്ല. ചിത്തവൃത്തി നിരോധം ചെയ്യുന്നവർക്ക് അത് സ്വീകാര്യമായിരിക്കില്ല. പക്ഷെ ഇവിടെ പറയുന്ന മോക്ഷം, ഞാൻ പറഞ്ഞല്ലോ മോക്ഷം ചാർവാകനുമുണ്ട്. ഇവിടെ പറയുന്ന മോക്ഷം ആത്യന്തികമായ ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയും എന്ന് പറയുന്ന മോക്ഷത്തിന് ഈ പറയുന്ന വേദാന്ത ശ്രവണ മനന ഇതിഹാസങ്ങളുടെ മാർഗമാണ് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി യോഗ സമാധികളെയൊന്നും അവിടെ അംഗീകരിച്ചിട്ടില്ല. ഈ വഴിക്ക് സമാധി ഉണ്ടാവുമെങ്കിൽ അത് സമ്മതിക്കുന്നുണ്ട്, ആ സമാധി സ്വീകാര്യമാണ്, അതിനെയും സാധനയായി സ്വീകരിക്കുന്നു. ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന അറിവ് ലഭിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഭാഗവതം വായിച്ച് ഉപാസന ചെയ്ത് നിർവികൽപ്പ സമാധി നേടിയാൽ അപരോക്ഷജ്ഞാനം ആകുമോ? ആകാമല്ലോ, ഇന്ന വഴിക്ക് തന്നെ വേണമെന്നില്ല. ഭാഗവതം വായിച്ച് ഒരാൾ മോക്ഷം നേടുമെങ്കിൽ അതിനോട് നിഷേധിക്കുന്നില്ല. ഏത് രീതിയിലായാലും വിവേകം ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതും ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപശൂദ്രാധികരണത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്. അന്നത്തെ ഇതനുസരിച്ച് പറയുന്നുണ്ട്, അന്ന് ശൂദ്രന്മാർക്ക് വേദം അധ്യയനം ചെയ്യുന്നതിന് അവകാശമില്ലായിരുന്നു. അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഭാഗവതം വായിച്ച് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടായാൽ മതി, മോക്ഷം ഉണ്ടാകും. അങ്ങനെ മോക്ഷം ഉണ്ടായവരുടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മോക്ഷത്തിന് ഇങ്ങനെയില്ല. ഇവിടെ ഇറച്ചി വെട്ടുകാരനും കച്ചവടക്കാരനും എല്ലാം മോക്ഷം നേടിയ ചരിത്രമാണ് നമ്മുടെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. തുലാധരന്റെ കഥ പറയുന്നുണ്ട്. തുലാധരൻ കച്ചവടക്കാരനാണ്. അയാൾ തുലാസ് നേരെ പിടിച്ച് കച്ചവടം ചെയ്തു എന്നേ ഉള്ളൂ. അയാൾക്ക് മോക്ഷം നേടി. ഇറച്ചി വെട്ടുകാരന്റെ കഥ പറയുന്നുണ്ടല്ലോ. മഹാഭാരതത്തിൽ വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്നുണ്ട്. അയാളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് മാംസം വെട്ടി മനുഷ്യന് വിൽക്കുകയാണ്. പക്ഷെ അയാൾ മോക്ഷം നേടിയതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഏതെല്ലാം തരത്തിൽ പിങ്കള വേശ്യാവൃത്തിയിൽ ജീവിച്ചവളാണ് മോക്ഷം നേടിയതായി പറയുന്നുണ്ട്. അപ്പൊ ഏതെല്ലാം തരത്തിൽ ആർക്കെല്ലാം മോക്ഷം നേടാമെന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല. മോക്ഷത്തിന് യാതൊരു ഇതുമില്ല. ഇവിടെ ചില നിയമങ്ങൾ പഴയകാലത്ത് കൊണ്ടുവച്ച് വേദം പഠിക്കുന്നതിനും മറ്റേതിനും ഒക്കെയാണ് നിയമം ഉണ്ടായത്. ഉപനയനം നടത്തുന്നതിനും അതിനൊക്കെയാണ് നിയമം ഉണ്ടായത്. മോക്ഷത്തിനാരും നിയമം ഉണ്ടാക്കിയിട്ടില്ല. മോക്ഷത്തിനാർക്കും നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ആർക്കും ഏത് സമയവും ഉണ്ടാക്കാം. അത് ഏത് തരത്തിലാണ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ്. ദത്താത്രേയന് എത്ര ഗുരുക്കന്മാരുണ്ടായിരുന്നു, എങ്ങനെയാ മോക്ഷം നേടിയത്? വേദാന്തം പഠിച്ചിട്ടാണോ? ഒന്നുമല്ല. ഇവിടെ ചിന്തിക്കുന്നത് ഈ ഉപനിഷത് അധ്യയനത്തിലൂടെയുള്ള മോക്ഷത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള മോക്ഷം എന്നാണ്, ഒരു ജീവന്റെ പരിപാക അവസ്ഥയിൽ സ്വയം സംഭവിക്കുന്നതാണ് മോക്ഷം. ഉണ്ടാക്കുന്നതോ കൊടുക്കുന്നതോ വാങ്ങുന്നതോ ഒന്നുമല്ല. അത് ഏത് തരത്തിലും ആകാം, ആർക്കും ആകാം. അതിന് വേദം അധ്യയനം ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ ഇതിന് ഒരു ശാസ്ത്ര രീതി അനുസരിച്ച് ഈ ജന്മത്തിൽ ഒരു വ്യക്തിയിൽ അതൊന്നും കാണുന്നില്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ അതൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഊഹിക്കുന്നു. അത്രയേ ഉള്ളൂ. പൂർവ്വജന്മങ്ങളിൽ അതെല്ലാം സംഭവിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇറച്ചി വെട്ടുകാരൻ മോക്ഷം നേടിയത്? വേദം പഠിച്ചിട്ടാണ്. ഒന്നുമല്ലല്ലോ. അപ്പൊ ഭാഗവതം വായിച്ച് മോക്ഷം നേടാമോ, ലളിതാ സഹസ്രനാമം വായിച്ചിട്ട് മോക്ഷം നേടാമോ, ഇതൊന്നും നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ഏതിലൂടെ വേണം മോക്ഷം നേടാം. സ്വന്തം വീട്ടുകാർ ജോലികൾ ചെയ്ത് മോക്ഷം നേടിയവരെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നും അവിടെ നിഷേധിക്കുന്നില്ല. ആർക്കും മോക്ഷം നേടാം. മൃഗങ്ങൾ കൂടി മോക്ഷം നേടിയ കഥ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ദേവന്മാരിൽ കുറെ പേര് മൃഗങ്ങളാണ്. അവരും എല്ലാം മുക്തന്മാരെന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? ഇവിടെ അതാണ്, മൃഗങ്ങൾക്കും മോക്ഷമുണ്ട് എന്നാണ്. നന്ദികേശൻ, മൂഷകൻ ഇവരൊക്കെ മോക്ഷം നേടിയവരാണ്. വാഹനങ്ങളായിട്ടൊക്കെ ഇരിക്കുന്നു. അനന്തൻ, ഇവരെല്ലാം മുക്ത പുരുഷന്മാരെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് മോക്ഷം ഇന്നാർക്ക് കൊടുക്കണം, അതിന് വിധി നിഷേധങ്ങളൊന്നുമില്ല. എന്നാർക്കെ ആകാവൂ, അങ്ങനെയൊന്നുമില്ല. പിന്നെ സാധനാ മാർഗത്തിൽ ചില കാര്യങ്ങളിൽ ഒരു കാലത്ത് ചിലർ ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് അത് കാലഹരണപ്പെട്ട് നിയമങ്ങളാണ്. ഇന്നത്തെ കാലത്ത് അതൊന്നും ആ നിയമങ്ങളൊന്നും പറഞ്ഞിട്ട് അർത്ഥമില്ല. അതെല്ലാം മാറിപ്പോയി. അവിടെ മാത്രമേ ഉള്ളൂ ഈ ഭേദവിചാരം വരുന്നത്. അത്തരം ചില സാധനാ മാർഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ മോക്ഷത്തിൽ ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് ഇങ്ങനെ ആകാമെന്നേ പറയുന്നുള്ളൂ മോക്ഷം നേടാം. ചാതുർവർണ്ണ്യ പക്ഷപാതം ഉണ്ടായിരുന്ന ആചാര്യന്മാർ പോലും മോക്ഷത്തിന് ആർക്കും നിഷേധം കൽപ്പിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ പുരാണങ്ങളിലും മഹാഭാരതത്തിലും മറ്റും വളരെ സ്പഷ്ടമായിട്ട് ഇതിന് ധാരാളം പേര്, ജാജലിയുടെ കഥ, ഹംസത്തിന്റെ കഥ, എത്രയോ. മഹാഭാരതത്തിലെ ശാന്തിപർവം വായിച്ചു നോക്കുക. ആരൊക്കെയാണ് അവിടെ മോക്ഷം നേടിയിരിക്കുന്നത്, ഏതെല്ലാം തരത്തിൽ ജീവിച്ചവരാണ് മോക്ഷം നേടിയിരിക്കുന്നത് എന്നൊക്കെ നോക്കും. അതുകൊണ്ട് മോക്ഷത്തിനങ്ങനെ യാതൊരു തരത്തിലുള്ള നിയമങ്ങളും ഈ ധർമ്മശാസ്ത്രത്തിൽ അല്ലോ അല്ലെങ്കിൽ മോക്ഷശാസ്ത്രത്തിലോ ഒരിടത്തും പറയുന്നില്ല. മോക്ഷം ആർക്കും ആകാം. അതിന് ഒരു ശാസ്ത്രവും പഠിക്കണമെന്നില്ല, ഒരു സാധനയും അനുഷ്ഠിക്കണമെന്നുമില്ല. ആ ജന്മസിദ്ധന്മാരായിട്ട് എത്ര പേര് കാണുന്നുണ്ട്? ജനിക്കുമ്പോൾ തന്നെ മുക്തന്മാരായിട്ട് വാമദേവൻ ഗർഭത്തിലിരുന്ന് മോക്ഷം നേടിയെന്നാണ് വേദത്തിൽ തന്നെ പറയുന്നത്. വാമദേവ ഋഷിക്ക് ഗർഭത്തിലിരിക്കുമ്പോൾ ഞാനും ഉണ്ടായി എന്നാണ്. ജനിച്ചതിന് ശേഷമല്ല, അവിടെ ഇരുന്ന് മോക്ഷം നേടി. ജനിച്ചപ്പോൾ പൂർണ്ണ മുക്തനായിട്ട് തന്നെ ജനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എപ്പോ എന്ന് വേദം പഠിച്ചു, അതെല്ലാം പൂർവ്വജന്മത്തിലേക്ക് അങ്ങ് തള്ളുകയാണ്. അങ്ങനെ എവിടെയെങ്കിലും ഈ പറയുന്ന മര്യാദകൾ കാണാതെ മോക്ഷം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർവ്വജന്മത്തിൽ അതെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മോക്ഷത്തിന് അങ്ങനെ യാതൊരു തരത്തിലുള്ള നിയമങ്ങളുമില്ല. ഈ സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ചാണ് നമ്മളിവിടെ വിശദമായി ചർച്ച ചെയ്ത്. ആ സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്നത് വേദാന്ത ശ്രവണത്തിന് ഒരു വ്യക്തിയിൽ സാമാന്യമായിട്ടെങ്കിലും ആവശ്യമാണ്. അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് മോക്ഷത്തെ കൊടുക്കുന്നു. സാമാന്യമായിട്ടുള്ള അതിന്റെ അത് ഒരാൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അയാൾ ഈ വേദാന്ത ശ്രവണത്തിന് യോഗ്യനായി തീരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇനി അടുത്ത വേദാന്ത വിചാരം ആരംഭിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചർച്ച ഇവിടെ ഗുരുസ്മരണയോടുകൂടി അവസാനിപ്പിക്കുന്നു.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ടൈറ്റിൽ ഇസ് ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
2: അഗ്നിഹോത്രാദികൾ എന്തുകൊണ്ട് ചെയ്യുന്നു? ശാസ്ത്രം വിധിച്ചതുകൊണ്ട് അല്ലേ പറഞ്ഞു? ചാർവാകം ചെയ്യുന്നുണ്ട്, ശാസ്ത്രബോധം അവനില്ല. അത് ചെയ്യുന്നു അജ്ഞൻ. എന്നാൽ ശരീരഭിന്നമായ ആത്മാവിനെ കുറിച്ച് അറിയുന്നവൻ അവൻ പൂർണ്ണമായും അജ്ഞനല്ല. വേദജ്ഞാനമുള്ളവൻ പൂർണ്ണമായും എങ്ങനെ അജ്ഞനാകും? അവൻ ശരീരഭിന്നമായ ആത്മാവിനെ അറിയുന്നു, പക്ഷേ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അവൻ അറിയുന്നില്ല. അതുകൊണ്ട് അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മൂന്ന് കൂട്ടരാണ്: ഒന്ന് അജ്ഞനാണ്, അതിസമയം ആത്മജ്ഞാനമുള്ളവനാണ്, പക്ഷെ ആത്മാവിന്റെ ശരിയായ ബോധമില്ല, അവൻ കർമ്മം ചെയ്യുന്നു. രണ്ടാമത്, ജ്ഞാനിയാണ്, ആത്മബോധത്തിൽ നിഷ്ഠയുള്ളവനാണ്, അവൻ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അവന് ചില ചേഷ്ടകൾ കാണുന്നുണ്ട്, അതിനെ പ്രാരബ്ധമായിട്ടെടുക്കുക. അജ്ഞാനകാര്യമായ ഒരു പ്രവൃത്തിയും അവന് സംഭവിക്കത്തില്ല. ഇനി ഇതിൽ രണ്ടിലും പെടാത്ത മൂന്നാമത്തെ കുട്ടി, അവരെ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് ശമ ഉപായം എന്നുള്ള നിലയ്ക്ക് അവർ കർമ്മങ്ങൾ ഉപേക്ഷിച്ചു, വൈദിക കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസി എന്ന് പറയും. അവൻ കർമ്മങ്ങൾ ചെയ്യുന്നില്ല, പക്ഷേ അവൻ്റെ സന്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഭിക്ഷാടനം പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. എന്നതേ ഉള്ളൂ, സന്യാസിക്ക് ചെയ്യാൻ വേറെ കർമ്മങ്ങളൊന്നുമില്ല. ശരീരധാരണത്തിന് വേണ്ടി അവൻ ആ ഭിക്ഷാടനാദി പ്രവൃത്തികൾ, അവൻ തത്വജ്ഞാനിയല്ലല്ലോ, ചെയ്യാമെങ്കിൽ അവൻ എന്തുകൊണ്ട് കുറഞ്ഞ വർഷം നിത്യകർമ്മം അങ്ങനെ ചെയ്തുകൊണ്ട് നിത്യ അഗ്നിഹോത്രം ചെയ്തിട്ട് ഭിക്ഷയെടുക്കുക? അവിടെയും ഇല്ല കർമ്മം. എന്തുകൊണ്ട്? ശാസ്ത്രത്തെ അപേക്ഷിച്ചുള്ള കർമ്മങ്ങളെയാണ് അവൻ ശാസ്ത്രവിധിപ്രകാരം ഉപേക്ഷിച്ചത്. വിഹിതാനാം കർമ്മണ വിധിനാം പരിത്യാഗാന്ന് പറയുന്നതാണ്. നിത്യകർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ആ കർമ്മങ്ങളെ ശാസ്ത്രവിധി അനുസരിച്ച് അവൻ ഉപേക്ഷിച്ചു. അതാണ് സന്യാസം എന്ന് പറയും. അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അത് വിധേയമാണെങ്കിൽ ത്യാഗവും വിധേയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി അവൻ ഉപനയനം ചെയ്തു, വേദാധ്യയനം ചെയ്തു, ഗാർഹസ്ഥ്യം ചെയ്തു, സ്വാധ്യായം അനുഷ്ഠിക്കുന്നു, കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, അതാണ് വിധേയം എന്ന് പറയുന്നത്. പക്ഷെ അവന് മനുഷ്യജ്ഞാനം ഉണ്ടായി. ഇതെവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വെച്ച് അവസാനിക്കുന്നു. ശിഖായജ്ഞോപവീതങ്ങൾ അവൻ ഉപേക്ഷിക്കുന്നു, സ്വാധ്യായത്തെ ഉപേക്ഷിക്കുന്നു, ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിക്കുന്നു, സർവകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു, ഒറ്റ പ്രവൃത്തി മാത്രം. ശ്രവണാദി സാധനകൾ ജ്ഞാനദാർഢ്യത്തിന് വേണ്ടി, ശരീരധാരണത്തിന് വേണ്ടി ഭിക്ഷാടണം, വേറെ ഒരു കർമ്മവും. ഇത് ശങ്കരാചാര്യർ പറയുന്ന സന്യാസമാണ്, നമ്മുടെ ഇന്നത്തെ സന്യാസമാണ്, എന്റെയോ നിങ്ങളുടെയോ സന്യാസമാണ്. അപ്പോൾ യഥാർത്ഥ സന്യാസം, ഡ്യൂപ്ലിക്കേറ്റ് സന്യാസമല്ലെന്ന് അതിനെ കുറിച്ചാണ് പറയുന്നത്. ശാസ്ത്ര അനപേക്ഷ ക്ഷുത്പിപാസാദി ദോഷകൃതത്വ, അത് വ്യത്യാസം പറയും. ഇവിടെ അങ്ങനെയുള്ള ഒരുവൻ ആത്മബോധത്തിന് വേണ്ടി സന്യാസ സ്വീകരിച്ച ഒരുവൻ ഭിക്ഷാടനാദി ചെയ്യുന്നത് അത് ശാസ്ത്രം വിധിച്ചതുകൊണ്ടല്ല, വിശക്കുന്നുണ്ട്, ക്ഷുത്പിപാസാദി നിമിത്തമാണ്, ശാസ്ത്ര നിമിത്തമല്ല. അവൻ ശാസ്ത്രം എടുത്ത് നോക്കിയിട്ടാണോ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതല്ല. സഹജമായി ദാഹവും വിശപ്പൊക്കെ അനുഭവപ്പെടുമ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നു. അവിടെ എന്താണ്? ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെ അവൻ ഉപേക്ഷിച്ചു തന്നേ ഉള്ളൂ. സഹജമായ ഇത്തരം പ്രവൃത്തികൾ തുടരുന്നത് കൊണ്ട് അത് ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെ അനുഷ്ഠാനം പോലെയാണെന്ന് കരുതരുത്. ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെ വിധിപ്രകാരം തന്നെ ഉപേക്ഷിച്ചു. പക്ഷെ സഹജമായി ജീവന്റെ പ്രേരണ കൊണ്ട് ശരീരധാരണത്തിന് വേണ്ടി വിശപ്പും ദാഹവും നിമിത്തമായിട്ടുള്ള കർമ്മങ്ങൾ അത് മാത്രം അനുഷ്ഠിക്കുന്നു. എന്തുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ കഴിയത്തില്ല? അല്ലവന് സാധനങ്ങൾ അനുഷ്ഠിക്കണമെന്ന്, ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കണം, ജ്ഞാനനിഷ്ഠ ഉണ്ടാകണ്ടേ. ഇതിനെ രണ്ടിനും ഒരുപോലെ എടുക്കരുത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിത്യ അഗ്നിഹോത്രം കൂടി ചെയ്തുകൂടാ? അത് ശാസ്ത്രവിഹിതമാണ്. അവന് കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ ചെയ്യാൻ കഴിയത്തില്ല. അത് പോയി അവിടെ അത് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഭിക്ഷാടനം ചെയ്യുന്നു? വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടർ, ഒരാൾ ജ്ഞാനനിഷ്ഠ, അവിടെ കർമ്മമൊന്നും പറയാനില്ല, യവനം പ്രാരബ്ധ ചേഷ്ട. രണ്ടാമത് ആ ജ്ഞാന മാർഗനിഷ്ഠൻ, അവൻ വിവേകം കൊണ്ട് കർമ്മത്തെ ത്യജിക്കുന്നു. പക്ഷെ സഹജമായ വാസന, അതുകൊണ്ട് ക്ഷുത്പിപാസാദികളിൽ പ്രേരിപ്പിക്കുന്നതും ഭിക്ഷാടനാദികളിൽ മാത്രം അവൻ പ്രവർത്തിക്കുന്നു. അവന് തത്പ്രവൃത്തിയൊരു ഇഷ്ടം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ദോഷമെന്നുള്ളതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞങ്ങൾക്ക് ഇഷ്ടമായ കാര്യമാണ്. എന്തുകൊണ്ട്? അത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ മാത്രമേ മുമ്പോട്ടുള്ള ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയൂ. അത്തരം മാർഗത്തിൽ സഞ്ചരിച്ചാലേ അവന് ജ്ഞാന നിഷ്ഠ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് സന്യസിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു ദോഷമുള്ള കാര്യമൊന്നും. മറ്റു വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ അത് ദോഷമാണ്. ഇത് ചെയ്ത് അവിദ്യാദി കേവല ദോഷ നിമിത്തത്വ ഭോജനാദി പ്രവൃത്തി ആവശ്യകത്വ അനുപത്തേനതോ തഥാ അനിയതം കഥാചിത് ക്രിയതെ കഥാചിത് ന ക്രിയതെ ചെയ്തി നിത്യം കർമ്മ ബോധ്യത്തെ. കേവല ദോഷ നിമിത്തത്വത്വ ഭോജനാദി കർമ്മണോ അനിയതത്വം സ്യാ. ഈ ഭിക്ഷാടനം പോലെയുള്ള കാര്യങ്ങൾ, നിത്യകർമ്മം, ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തരുത്. ഭിക്ഷാദി കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാമെങ്കിൽ നിത്യകർമ്മത്തിലും പ്രവർത്തിക്കണമെന്നാണ് മീമാംസം പറയുന്നത്. കുറഞ്ഞ ഭിക്ഷാദിനെങ്കിലും, ആ സന്യാസിയാണ്, അവന് ആഗ്രഹങ്ങളൊന്നുമില്ല, സ്വർഗത്തിനുള്ള ആഗ്രഹമില്ല, കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് ശരി, അത് കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ച്. നിത്യകർമ്മം എന്തുണ്ടായിക്കൂടാ? തത്വജ്ഞാനിക്കല്ല, തത്വജ്ഞാന മാർഗത്തിൽ സഞ്ചരിക്കുന്ന സന്യാസിക്ക് ഇങ്ങനെ എന്തുണ്ടായിക്കൂടാ പറയുന്നു. അതും ഇല്ല. ഇത് അവിദ്യാദി കേവല ദോഷ നിമിത്തത്വം ഭോജനാദി പ്രഭു. ഭോജനം എന്ന് പറയുന്നത് കേവല ദോഷ നിമിത്തമാണ്. എന്താണ് വിശപ്പും ദാഹവും? അതാണ് കേവല ദോഷം. എന്നിട്ട് ശാസ്ത്രത്തെ അത് അപേക്ഷിക്കുന്നില്ല എന്നത്, ശാസ്ത്രത്തെ അപേക്ഷിക്കാതെയുള്ള ദോഷം. കർമ്മം ചെയ്യുന്നതിന് അങ്ങനെയല്ല, ശാസ്ത്രത്തെ അപേക്ഷിക്കുന്ന ദോഷമാണ്. ശാസ്ത്രത്തെ അപേക്ഷിക്കുന്ന ദോഷം എന്താണ്? ശാസ്ത്രത്തിൽ നിന്നും അവൻ മനസ്സിലാക്കി ശരീരത്തിൽ നിന്നും ഭിന്നമായി ഒരു ആത്മാവുണ്ട്. അതേ ശാസ്ത്രത്തിൽ നിന്നും അവൻ മനസ്സിലാക്കി അത് കർത്താവും ഭോക്താവുമാണ്. അതാണ് ശാസ്ത്ര അപേക്ഷിത ദോഷം. അപ്പോൾ നിത്യകർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ശാസ്ത്ര അപേക്ഷിത ദോഷമുള്ളവനെ പറ്റും. ഭിക്ഷ എടുക്കുന്നതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേവല ദോഷം, ആ ദോഷം എന്ന് പറയുന്നത് ജീവനിലിരിക്കുന്ന ഒരു ദോഷം, ദോഷമൊന്നും സമ്മതിക്കുന്നത് വിശപ്പും ദാഹവും മറ്റ് ശാസ്ത്രത്തെ അപേക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് നിയതമല്ല. നിയതം എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നിഹോത്രാദി നിത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് പ്രത്യേകമായ കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് സായം പ്രാതം അഗ്നിഹോത്രം ജ്യോതി എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും കൃത്യസമയം അത് ചെയ്യണം. ശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് അത് ചെയ്യണം. ആണ് നിത്യകർമ്മം എന്ന് പറയുന്നത് നിയതമായിരിക്കുന്ന കർമ്മമാണ്. രാവിലെയും വൈകുന്നേരവും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയം ചെയ്യും. സന്ധ്യാവന്തനം സന്ധ്യകളിൽ ചെയ്യണമെന്ന് വെച്ചാൽ സന്ധ്യകളിൽ തന്നെ അത് ചെയ്യണം. അത് നിയതമാണ്, അതിന് മാറ്റാനും മറിക്കാനും ഒന്നും പറ്റത്തില്ല. പക്ഷെ ഭിക്ഷ അങ്ങനെയല്ല. വിശക്കുമ്പോൾ മതി, രാവിലെ വിശക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിശക്കുമ്പോൾ കഴിച്ചാൽ മതി. ശാസ്ത്രം അതിന് നിയതമാക്കുന്നില്ല. എന്തെങ്കിലും അതിന് നിയമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താണോ സഹജമായ പ്രേരണകളാണ്, അതിന് നിയമം എന്ന് പറയാം. സന്തോഷം വരുന്നു, സങ്കടം വരുന്നു, ഇതെല്ലാം ബാഹ്യമായ നിയമം അനുസരിച്ചല്ല. കൃത്യം 10 മണിക്ക് സന്തോഷം, 12 മണിക്ക് സങ്കടം, അങ്ങനെ ആർക്കും വരാറില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ നിയതമെന്ന് പറയാൻ കഴിയും. പക്ഷെ കർമ്മം അങ്ങനെയല്ല, അത് ശാസ്ത്രവിഹിതമായതുകൊണ്ട് ശാസ്ത്രം നിശ്ചയിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് അത് പറ്റും. ഭിക്ഷാടനാദി അങ്ങനെയല്ല, അത് എന്താണ് കേവല ദോഷം നിൽക്കുക. ഭോജനാദി പ്രവൃത്തിയിൽ ആവശ്യകത്വം, അതിൽ നിയതത്വമില്ല. രണ്ടെണ്ണം തമ്മിലെ വ്യത്യാസം. അതുകൊണ്ട് നിയതത്വമില്ലാത്ത, കൃത്യമായ നിയമമില്ലാത്തതായ ഭോജനാദി പ്രവൃത്തികളെയും ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെയും ഒരുപോലെ എടുക്കരുത്. രണ്ടാണ് ഇത്. തഥാ അനിയതം കഥാചിത് ക്രിയതേ കഥാചിന്ന ക്രിയതേ ചെയ്തി. അതുകൊണ്ട് നിത്യകർമ്മത്തെ അങ്ങനെ എടുക്കരുത്. ചിലപ്പോൾ ചെയ്യുന്നു, ചിലപ്പോൾ ചെയ്യുന്നില്ല. ഇന്ന് ചെയ്യാം, നമ്മളുടെ ലളിതാ സഹസ്രനാമം പോലെയും ഇന്ന് ഉറക്കം വരികയാണെങ്കിൽ ഇന്ന് വേണ്ട, നാളത്തേക്ക് മാറ്റി വയ്ക്കാം. ജപം മന്ത്രജപവും മറ്റുമൊക്കെ ഇന്ന് ക്ഷീണം തോന്നി ഇന്ന് വേണ്ട നാളെ ആക്കാം, ഇങ്ങനെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല. വിധിച്ചിരിക്കുന്ന രീതി ചെയ്യേണ്ട സമയത്ത് ചെയ്തു തന്നെ തീരണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ചെയ്യാൻ വയ്യാതെ വന്നാൽ അതിന് വിധിച്ചിരിക്കുന്ന പ്രായശ്ചിത്തം അത് നിയതമാണ്, അത് ചെയ്തേ പറ്റും. കർശനമായ വ്യവസ്ഥകളാണ്, തോന്നിയതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. നിയതകർമ്മം ആയതുകൊണ്ട് തന്നെ ഭിക്ഷാടനാദി എങ്ങനെയല്ല, അത് വിശപ്പുണ്ടാകും അനുസരിച്ചിട്ടാണ്, ശരീരത്തിന്റെ സ്ഥിതി അനുസരിച്ച്. ഇനി വിശക്കുന്നു, ഭിക്ഷയ്ക്ക് പോയി, അന്നം കിട്ടിയില്ല, കിട്ടിയില്ലെങ്കിലും ഒരു നേരമൊക്കെ സഹിക്കാം, രണ്ടു നേരം സഹിക്കാം, ദോഷമൊന്നുമില്ല, മൂന്നാമത് കിട്ടിയാൽ മതി. അങ്ങനെ ഒരു വിട്ടുവീഴ്ച നിത്യകർമ്മങ്ങൾ സാധ്യമല്ല. അതുകൊണ്ട് ഇതിനെല്ലാം ഒരുപോലെ എടുക്കരുത്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്, കേവല ദോഷ നിമിത്തത്വത്ത് ഭോജനാദി കർമ്മവും ആ നിയതത്വ. അതുകൊണ്ട് ഭിക്ഷാടനാദി നിയതകർമ്മമല്ല, അത് നിത്യകർമ്മമല്ല, അതാകാം. ഇതാണ് അദ്വൈതി എപ്പോഴും ആക്ഷേപിക്കുന്ന മറ്റുള്ളവർ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാ, എന്നാ പിന്നെ എന്തുകൊണ്ട് കർമ്മം ചെയ്യൂടാ? ജോലി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയെങ്കിലും കുറച്ച് വേല ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അതിനു വേണ്ടിയെങ്കിലും വെറുതെ ഭക്ഷണം കഴിക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഭിക്ഷ. ഭിക്ഷാടനം എന്ന് പറയുമ്പം അത് എന്താണ്, ജോലിക്കുള്ള കൂലിയല്ല, വേലയെടുക്കാതെ ഭക്ഷണം കഴിക്കാനുള്ള വിദ്യയാണ്. പക്ഷെ ഇന്ന് കിട്ടാൻ പ്രയാസമാണെങ്കിൽ അതാണ് പണ്ട് പഴയാചാര്യന്മാരെ കണ്ടുപിടിച്ച സൂത്രം. അപ്പം ആരും ചോദിക്കത്തില്ല എന്താ ഈ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയെങ്കിലും പണിയെടുക്കണ്ടേ എന്ന് ആരും ശാസിക്കത്തില്ല. സന്മനസ്സുള്ളവർ കൊടുക്കും, അത് കഴിക്കുക. അപ്പം ആരുടെ അടുത്ത് സമാധാനം പറയേണ്ട കാര്യമുണ്ട്? അപ്പോൾ അത് രണ്ട് രണ്ടാണ്, ഒന്ന് നിയതം മറ്റൊന്ന് നിയതം. ദോഷ ഉദ്ഭവ അഭിഭവയോ അനിത്യത്വ കാമാനാമിവ കാമ്യേഷു. അതാണ് വിശപ്പുണ്ടാകുക, വിശപ്പില്ലാതാവുക, ഇതിനൊന്നും കൃത്യമായ നിയമം പറയാൻ പറ്റില്ല. ഇപ്പോൾ വിശക്കുന്നു, ഭക്ഷണത്തെ ആഗ്രഹിച്ച് പോയി, കിട്ടിയില്ല, കുറച്ച് കഴിയുമ്പോൾ വിശപ്പം പോകും, വീണ്ടും അത് വരും. ഇതിനെന്താ നിയമം? ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വിശപ്പ് നശിക്കുമല്ലോ, പിന്നെ കുറച്ച് സമയം വിശക്കാതിരിക്കാം. അനിയതമാണ്. ഏതുപോലെ കാമ്യകർമ്മങ്ങളുള്ള കാമന പോലെ ചില സമയം ആഗ്രഹിക്കുന്നു എനിക്ക് യാഗം ചെയ്യണം, സ്വർഗത്തെ നേടണം. ചിലപ്പോൾ വിചാരിക്കും എന്തിനാ ഒരുപാട് ധന വ്യയമുള്ള ഒരുപാട് ക്ലേശകരമായ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പോകും, ഈ ലോകത്തിലെ സ്വർഗം മതി, ഈ മരിച്ചിട്ടൊരു സ്വർഗം വേണ്ട. അപ്പോൾ അനിയതമായ കാമങ്ങൾക്കനുസരിച്ച് കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതുപോലെ ചിലപ്പോൾ ചെയ്യുന്നു, ചിലപ്പോൾ ചെയ്യുന്നില്ല, ചിലപ്പോൾ താല്പര്യം വരുന്നു, വരുന്നില്ല. അതുപോലെയാണ് ഈ വിശപ്പും ദാഹവും മറ്റ് ശാസ്ത്ര നിമിത്ത കാലാദ്യപക്ഷത്വശ നിത്യാനം അനിയതത്വാനം. നിത്യകർമ്മങ്ങൾ അങ്ങനെയുണ്ട്, അവിടെ കാല നിയമമുണ്ട്. രാവിലെ ചെയ്യണം, വൈകുന്നേരം ചെയ്യണം, സായം പ്രാതർ ജുഹോതി. അപ്പോൾ അത് ഇവിടെ ആവശ്യമില്ല, നിയതമല്ല. അതുകൊണ്ട് സർവകർമ്മ സന്യാസിയായിരിക്കുന്ന ഒരു പരോക്ഷ ജ്ഞാനിക്കും ഭിക്ഷാടനമല്ലാതെ മറ്റൊരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല പറയുന്നു. ചോദിക്കുമ്പോൾ കർമ്മയോഗം, അതൊക്കെ അതിന് മുമ്പിൽ അതിന് യോഗ്യതയില്ലാത്തവന് കർമ്മയോഗം ചിത്തശുദ്ധിക്ക് വേണ്ടി. ഇവിടെ പറയുന്നതല്ല, രണ്ടു തരത്തിലുള്ള സന്യാസത്തെക്കുറിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഗീതാ ക്ലാസ്സെല്ലാം അവിടെ ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴെല്ലാം പറഞ്ഞത് ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ്, സന്യാസമല്ല പറഞ്ഞതുകൊണ്ടാണ്. ഇന്ന് സന്യാസമില്ല, കർമ്മയോഗമേ ഉള്ളൂ. സന്യാസിമാർക്ക് കേവലം അഭിമാനത്തോടുകൂടി ഞാൻ സ്വാമിയാണ് എന്നൊക്കെ പറയും, അങ്ങനെയൊന്നുമില്ല. ഇന്ന് കർമ്മയോഗം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന കേവലം ഭക്ഷണത്തെ മാത്രം ആശ്രയിച്ച് ഉള്ള സന്യാസവും ഇന്നില്ല, അതിന് മുമ്പുള്ളതേ ഉള്ളൂ. ദോഷ നിമിത്തത്തെ സത്യപി യഥാകാമ്യ അഗ്നിഹോത്രസ്യ ശാസ്ത്രവീതത്വ സായം പ്രാത കാലാദ്യപേക്ഷത്വം ദൈവം. അതാണ് ശാസ്ത്രവീതമായ നിത്യകർമ്മങ്ങളിൽ പോലും സായം പ്രാതം നിയമങ്ങളെയൊക്കെ അപേക്ഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ നിയമങ്ങളൊക്കെ അനുഷ്ഠിക്കും. അപ്പോൾ കർമ്മയോഗത്തിൽ വരുമ്പോൾ നിയമങ്ങളൊക്കെ ഉണ്ട്. യോഗമായിട്ടും കർമ്മം ചെയ്യാം, യോഗമല്ലാതെയും കർമ്മം ചെയ്യാം. യോഗമായിട്ട് എങ്ങനെ കർമ്മം ചെയ്യണമെന്ന് നമ്മൾ ഗീത ഇതിൽ ചർച്ച ചെയ്തതാണ്. അവിടെ നിയമങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും തോന്നിയതുപോലെ ചെയ്താൽ അത് കർമ്മയോഗമാകത്തില്ല. അത് നമ്മളവിടെ ചർച്ച ചെയ്തതാണ്, വ്യക്തമായ നിയമം അനുസരിച്ച് തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ സന്യാസം എന്ന് വെച്ചാൽ അതിനുള്ള യോഗ്യത വരുമ്പോൾ സന്യാസം. അവിടെയും ജ്ഞാനനിഷ്ഠ വരുന്നതുവരെ കേവലം ഭിക്ഷാടനാദികളിലൂടെ പോവുക. ജ്ഞാനനിഷ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ ഭിക്ഷാടനാദികൾ പോലും കർമ്മമല്ല, കർമാഭാവസം, കേവലം പ്രാരബ്ധം. ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കണം, അത് അവസാനമാക്കാം. നീ എന്തിനങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കും, അതൊക്കെ എൻ്റെ പ്രാരബ്ധം എന്ന് പറയാൻ നമുക്ക് അവകാശം. ഇവിടെ പറയുന്നതനുസരിച്ച് പ്രാരബ്ധം ജന്മം മുതൽ തുടങ്ങുന്നതാണ്. പക്ഷെ ഇവിടെ ആ തത്വനിഷ്ഠയിലുള്ള പ്രാരബ്ധം എന്ന് പറയുന്നത് കേവലം അപരോക്ഷജ്ഞാനിക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പ്രാരബ്ധം എന്ന് പറയുന്നത് അജ്ഞന്റെ പ്രാരബ്ധത്തെയാണ്. രണ്ടു തരത്തിലുണ്ട്, അജ്ഞന്റെ പ്രാരബ്ധവും തത്വജ്ഞന്റെ പ്രാരബ്ധം. ആ തത്വജ്ഞന്റെ പ്രാരബ്ധമാണ് ഭിക്ഷാടനവും മറ്റും, അത് കർമ്മമല്ല. വീണ്ടും ചോദിക്കുന്നത് തദ് ഭോജനാദി പ്രവൃത്തോ നിയമവത്സ്യാതി ചെയ്തു. പക്ഷെ ഈ ഭക്ഷണം കഴിക്കുന്നതിനും ഭിക്ഷാടനത്തിനും മറ്റും ചില നിയമങ്ങൾ പറയുന്നുണ്ടല്ലോ. ശരി, നിത്യകർമ്മത്തിൽ നിയതമാണെന്ന് പറഞ്ഞു, ഭിക്ഷാടനം എന്തുകൊണ്ട് നിയതമായിക്കൂടാ? അവിടെ നിയമം പറയുന്നുണ്ട്. എന്താണ് നിയമം? ഏകവാരം ഏകഭുക്തം എന്നാണ് പറയുന്നത്. ഭിക്ഷ ഒരു നേരമേ കഴിക്കാവൂ, ഇങ്ങനെ മറ്റുള്ള നിയമങ്ങളുണ്ട്. പിന്നെ സന്യാസത്തിൽ യതീനാന്ത ചതുർഗുണം, ശൗചത്തിന് നിയമം പറയുന്നുണ്ട്. ഇത്തരം നിയമങ്ങളുണ്ടല്ലോ. അപ്പോ നിയമം അതും നിയതമായിക്കൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിയമ അക്രിയത്വ ക്രിയായ അപ്രയോജകത്വ നാസു ജ്ഞാനസ്യ പോവാതുകാരണം അത് നിയമമേ അല്ല. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. യതിയുടെ അങ്ങനെയാണ്, യതിക്ക് നിയമമില്ല എന്ന് പറയും. സാധനം പറയുന്നത് സന്യാസിക്ക് നിയമമില്ല എന്ന് പറഞ്ഞാൽ സന്യാസിക്ക് തോന്നിയത് ചെയ്യാമെന്നുള്ള ധാരണയില്ല നിയമം പറയുന്നത്. അങ്ങനെയല്ല, സന്യാസിക്ക് നിയമം ഇല്ലാന്ന് വെച്ചാൽ സന്യാസിക്ക് വിധിയില്ല എന്നർത്ഥം. ഈ കാര്യങ്ങളൊക്കെ പറയുന്നതോ ഏകവാരം ഏകകാലം ചരേ ഭക്ഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇത് നിയമമല്ലേ. അപ്പൊ നിത്യകർമ്മങ്ങളെപ്പോലെ ഇവിടെ ഈ നിയമം ഇതിനെയും കർമ്മമായിട്ടെടുക്കണം. ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഏകകാലം ചരേ ഭക്ഷം പറയുന്ന ഇത് നിയമമല്ല, ഇത് നിയമവിധിയാണ്. വിധി മീമാംസയിൽ പലതരത്തിൽ പറയും. അതിൽ പരിസംഖ്യ എന്ന് പറയുന്ന കാര്യമാണിത്. യാഗത്തിന് വേണ്ടിയിട്ട് അരി ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അരി ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് തരത്തിലുണ്ടാക്കും? വേണമെങ്കിൽ കുറച്ച് നെല്ല് തറയിലിട്ടിട്ട് അതിനെ കൈകൊണ്ട് ഉരസിയാലും അരിയാകും. അല്ലെങ്കിൽ ഒരാൾ ഓരോ നെല്ലായിട്ടെടുത്ത് വെച്ച് നഖം കൊണ്ട് അതിനെ അതിൻ്റെ ഉമി കളഞ്ഞെടുക്കുന്നു, അങ്ങനെയാകാം. അവിടുന്ന് പരിസംഖ്യ പറയുന്നത് അത് പോരാ, അത് ഒരളിലിട്ട് ഉലക്ക കൊണ്ട് പ്രോക്ഷണാദികൾ ചെയ്ത് ഇടിച്ച് തന്നെ എടുക്കുന്നു. ഇതിനെക്കുറിച്ച് ഇത് വിധിയാണോ? കാരണം നെല്ല് ഉരളിലിട്ട് ഇടിച്ചാൽ അരിയാകും എന്നുള്ള കാര്യം വേദം പറയേണ്ട കാര്യമില്ല. അജ്ഞാതമായ അർത്ഥങ്ങളെ ജ്ഞാപിപ്പിക്കുന്ന വേദഭാഗത്തെയാണ് വിധി എന്ന് പറയുന്നത്. ഇത് സർവ്വ മനുഷ്യർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. വിരൽ നെല്ല് ഇടിച്ചു കഴിഞ്ഞാൽ അരിയാകും എന്നുള്ള കാര്യം. അപ്പോൾ ഇതെന്തിനാ വേദം വിധിക്കുന്നത്? ഈ വിധിയല്ല, പരിസംഖ്യയാണ് എന്ന് പറഞ്ഞാൽ പലതരത്തിലും നെല്ലിൽ നിന്ന് അരിയെടുക്കാം. പക്ഷേ ആ യാഗത്തിൽ നിന്നും അപൂർവം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ അതിൽ നിന്നും ഫലത്തിന് കാരണമായ അപൂർവം ഉണ്ടാവുക. അതിന് പരിസംഖ്യ, അതിൻ്റെ താല്പര്യം എന്താണ്? പലതരത്തിലും പ്രാപ്തമാകും വരുമ്പോൾ അത് പ്രാപ്തമായ കാര്യം തന്നെയാണ്, വിധിച്ചിട്ട് വരുന്നതാണ്. അതിനെല്ലാം ഒഴിവാക്കിയിട്ട് ഒന്നിലേക്ക് സങ്കോചിപ്പിക്കുക, അതിനാണ് പരിസംഖ്യ എന്നത്. തത്രജ അന്യത്രജ പ്രാപ്തവും പരിസംഖ്യേതിയതേ ശ്ലോകവാർത്തികത്തിൽ പറയും കുമാരലഭട്ടൻ. അതിനാണ് പരിസംഖ്യ എന്ന് പറയുന്നത്. അതുപോലെ ഭിക്ഷാടനം, യതിയുടെ ഭിക്ഷാടനം എന്ന് പറയുന്നത് പരിസംഖ്യയാണ്, വിധിയല്ല. അതിനാൽ വിശപ്പും ദാഹവും സഹജമാണ്, ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു. അപ്പോൾ വിശപ്പ് വന്നാൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ്, തിരിഞ്ഞു കടിക്കാത്ത എന്തിനും ഭക്ഷിക്കാം, ദഹിക്കുന്ന എന്തിനും ഭക്ഷിക്കാം. അപ്പോൾ അവൻ എന്തും ഭക്ഷിക്കും, അനിയത സ്വഭാവം വരും. സസ്യവും മത്സ്യവും മാംസവും എല്ലാം ഭക്ഷിക്കും, നിഷിദ്ധമായതും ഭക്ഷിക്കും. ഇനി കൂടുതലായി ഭക്ഷിക്കും, വേറൊന്നും ചെയ്യാനില്ല, ഭക്ഷണമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് ശരിക്കും കഴിക്കാമെന്ന് വിചാരിക്കും. അജീർണം പിടിപെടും, രോഗം വരും, ശ്രവണാദികളൊന്നും നടക്കത്തില്ല. അത് വേറെ പ്രശ്നം. ഇഷ്ടമുള്ള സ്വാദുള്ള ഭക്ഷണം അന്വേഷിച്ച് നടക്കും. ശരിയാണ്, എവിടെയാണ് നല്ല സ്വാദുള്ള ഭക്ഷണം കിട്ടുന്നത്, അതിനുവേണ്ടി നടക്കും, സമയം കളയും, പിന്നെ അത് ആഗ്രഹിക്കും. ഇങ്ങനെ ഈ ഭക്ഷണം കഴിക്കുന്നതിനും ഒരുപാട് ദോഷങ്ങളുണ്ട്, യതിക്കും ദോഷങ്ങൾ വരാം, അതുകൊണ്ട് ശരീരത്തിനും മനസ്സിനുമൊക്കെ ദോഷം വരാം. ഈ ദോഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പരിസംഖ്യയാണ്. ഭക്ഷണം രാഗം കൊണ്ട് അല്ലെങ്കിൽ ഈ ദോഷങ്ങളുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യം പ്രാപ്തമായപ്പോൾ അവിടെ പരിസംഖ്യ, അതാണ് പരിസംഖ്യ, വിധിക്കുകയല്ല, പറയുകയാണ് ഇന്നതൊക്കെ ഒഴിവാക്കുക. ഒഴിവാക്കിയാൽ ശേഷിക്കുന്നത് എന്താണ്? അമിതമായി ഭക്ഷണം കഴിക്കരുത്, രുചിയുള്ള ഭക്ഷണം തേടി നടക്കരുത്, അജീർണം ഉണ്ടാകാതെ സൂക്ഷിക്കുക, സദാസമയം വയറ് നിറച്ചുകൊണ്ട് നടക്കരുത്. ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞാൽ അവസാനം ശേഷിക്കുന്ന എന്താണ്? മാന്യമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വരും. ഇതൊരു വിധിയല്ല, കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുന്നതേ ഉള്ളൂ. ഇത് നിത്യാഗ്നിഹോത്രം പോലെ വിധിച്ചിരിക്കുന്ന കാര്യം, ഇവിടെ വിധിയേ ഇല്ല. ഇന്നതിന്നതിന്നത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നു. ആ ശേഷിക്കുന്നതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏകകാലം ചെറിയത് ഭക്ഷം, രാവിലെ മുതൽ വൈകുന്നത് വരെ ഭിക്ഷാടനത്തിൽ നടക്കരുത്. അതിന് മുഖ്യം മനസ്സാണ്. എന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തിനുമുണ്ട്, അത് സാത്വികമായ ഭക്ഷണമായിരിക്കണം. താമസ രാജസ ഭക്ഷണങ്ങൾ കഴിക്കരുത്, ഹിംസാത്മകമായ ഭക്ഷണം കഴിക്കരുത്. ഇത്തരം നിയമങ്ങളെല്ലാം അതിൽ അർത്ഥസിദ്ധമാണ്. ഇത് യതിക്ക് വേണ്ടിയിട്ട്, എങ്ങനെയുള്ള യതിക്ക്? വിവിധശാസന്യാസി എന്ന് പറയുന്നു, അവർക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നു. ജ്ഞാനനിഷ്ഠനായ അല്ലെങ്കിൽ ജ്ഞാനനിഷ്ഠയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന യതിക്ക്, യതിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നതാണ്. ഇതൊന്നും നിത്യകർമ്മം പോലെ അല്ല. അതുകൊണ്ട് ഇതിനെയൊന്നും അതുമായിട്ട് കൂട്ടിച്ചേർക്കരുത്. ഇതൊരു വിധിയല്ലേ? ഇതൊക്കെ നമുക്ക് സാധാരണ വരുന്ന സംശയങ്ങളാണ്. ഇതിനൊക്കെ പലതരത്തിൽ സമാധാനം പറയും ഇവിടെ ഭാഷകാരൻ. പൂർവമീമാംസയുടെ നിയമങ്ങളോട് ഒത്തുപോകത്തക്ക രീതിയിൽ ഇവിടെ സമാനം പറഞ്ഞിരിക്കുന്നു. അത് എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് ഇതൊന്നും എന്താണ്? ജ്ഞാനസ്യ എന്ന അപവാദകരഹ, ഇതൊന്നും ജ്ഞാനത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, ആത്മബോധത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് വെച്ചാൽ, ജ്ഞാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ, ആ സന്യാസി മനസ്സിലാക്കുന്ന എന്താണ്? താൻ അകർത്താവും അഭോക്താവുമായ ആത്മാവാണ്. അതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി തത്വമസ്യാദി വാക്യങ്ങൾ, ശ്രുതി, ശ്രവണ, മനന, നിധ്യാസങ്ങൾ അവൻ അനുഷ്ഠിക്കുന്നു. അവന് വിശപ്പ് വരുന്നു, ദാഹം വരുന്നു, അവൻ ഭിക്ഷാടനം ചെയ്യുന്നു, അതിനനുസരിച്ച് അവൻ ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം കൊണ്ട് അവൻ്റെ ജ്ഞാനത്തെ ഇതൊന്നും ബാധിച്ചു കളയത്തില്ല എന്നാ പറയുന്നു. ഏതൊരു ജ്ഞാനമാണോ അവൻ ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ, നിധ്യാസനത്തിലൂടെ ദൃഢമാക്കുന്നത്, ആ ജ്ഞാനത്തെ ഇത് ബാധിക്കത്തില്ല, അതിനുള്ള ശേഷി ഇതിനില്ല, ഈ ഭക്ഷണാദി പ്രവൃത്തികൾ. കാരണം അത് അവനറിയാം എന്താണോ, താൻ ഒരു വിധിക്കും വിധേയനായിട്ടല്ല പ്രവർത്തിക്കുന്നത്, തന്നെ വിധിക്കുന്നതിന് വേദത്തിന് പോലും സാധ്യമല്ല. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇത്തരത്തിൽ നിയമപൂർവം, ഒരു നിയമം അവിടെ ഉണ്ടല്ലോ, അശുചി ഭക്ഷിക്കുന്നില്ല തുടങ്ങിയ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾ വിധിച്ചതുകൊണ്ട് വന്നതല്ല, എന്താണ് നിഷിദ്ധമായതെല്ലാം ഒഴിവാക്കിയപ്പോൾ ശേഷിച്ച, അത് വിധിയല്ല. അക്കാര്യത്തിൽ സന്യാസിക്ക് യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും അസുഖം. അപ്പോൾ സ്വാമി ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ദേഹബോധമില്ലേ, ആത്മാവിനെ മറന്നിട്ടല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാമെന്ന്. ഭക്ഷണത്തിന് വേണ്ടി വളർക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരമാണെന്നാണോ ബോധം, ആത്മാവാണെന്നാണോ ബോധം, ഇതൊക്കെ ചോദിക്കും. അതിനെല്ലാത്തിനും സമാധാനം ഇവിടെ ഭാഷകാരൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിയ പോകാത്തവര അത് സന്ദർഭമായി ഒന്നാണ് വിധിയെക്കുറിച്ച് ചെയ്തത്. തസ്മാ പരമാത്മ യാഥാത്മ്യജ്ഞാന വിധിരവി തദ്വിരുദ സ്ഥൂല ദ്വൈതാദിജ്ഞാന നിവർത്തകത്വ സാമർഥ്യ സർവകർമ്മ പ്രതിഷേധ വിദ്യാർത്ഥത്വം സംബന്ധിച്ചു. അതുകൊണ്ട് പരമാത്മ യാഥാത്മ്യജ്ഞാന വിധി ഇവിടെ പറയുന്നു. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ, സുദേവ സൗമ്യതമഗ്രാസീതം തുടങ്ങി തത്വമസി വരെ അവസാനിക്കുന്ന ഇത്തരം വാക്യങ്ങൾ, അതിന് നമുക്ക് പറയാം ഈ വാക്യങ്ങൾ ജ്ഞാനവിധി എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഈ അർത്ഥത്തിലാണ്, അല്ലാതെ കർമ്മവിധികളെ പോലെയുള്ള വിധി എന്നുള്ള അർത്ഥത്തിലല്ല. അത് എന്ത് ചെയ്യുന്നു? തദ്വിരുദ്ധ സ്ഥൂല ദ്വൈതാദി ജ്ഞാന നിവർത്തകത്വ അസ്ഥൂലം അനണു എന്നെല്ലാം പറയുമ്പോൾ സ്ഥൂല ആദി ജ്ഞാനത്തെ അത് നിവർത്തിപ്പിക്കുന്നു. സർവകർമ്മ പ്രതിഷേധ വിദ്യാർത്ഥത്വം, അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു, സർവകർമ്മ പ്രതിഷേധ ബോധം അവനുണ്ടാവും, സർവകർമ്മ നിഷേധ ജ്ഞാനം അവനുണ്ടാവുന്നു. ഇതെല്ലാം പറയുമ്പോൾ എപ്പോഴും അത് ഓർക്കുന്നു, ഇതാരെ കുറിച്ച് പറയുന്നു, എന്താണ് കർമ്മങ്ങൾ, എന്ത് കർമ്മവിധിയെക്കുറിച്ചാണ് പറയുന്നത്, കാര്യങ്ങളെല്ലാം ഓർത്തിരുന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ ആശയക്കുഴപ്പമില്ല. ആർക്കു വേണ്ടി പറയുന്നു എന്നുള്ളതാണ് മുഖ്യം. കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു, ഉപാസനകളെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഇതൊന്നും ആർക്കും വേണ്ടാത്തതാണെന്നല്ല പറയുന്നു, ഓരോന്നിനും അധികാരി നിശ്ചയിക്കും. അവിടെ പ്രാമുഖ്യം അധികാരിത്വത്തിനാണ്. അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കുക, ഉപാസനകളെ ഉപേക്ഷിക്കുക എന്നെല്ലാം പറയുന്ന ആരോട് പറയുന്നു, ആരാണ് അനുഷ്ഠിക്കേണ്ടത്, ആരാണ് ഉപേക്ഷിക്കേണ്ടത്, ഈ വ്യത്യാസം മനസ്സിലാകും. ഒരു ഉപാസനയും വേണ്ട, ഒരു കർമ്മവും വേണ്ട, ഒരു ഭക്തിയും വേണ്ട എന്നൊക്കെ പലയിടത്തും പറയും. പക്ഷെ അധികാരി ആരാണെന്ന് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ ആശയക്കുഴപ്പത്തെ ഉണ്ടാകും. ഒരു ആചാര്യനും പറയുന്നത് എന്താണ്, ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, എനിക്ക് കർമ്മങ്ങളോ ഉപാസനകളോ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്കാർക്കും അത് വേണ്ട എന്ന് ആചാര്യന്മാരാരും പറയുന്നില്ല, ഒരു ശാസ്ത്രവും അങ്ങനെ പറയുന്നില്ല. സാമാന്യ ജീവന്മാരോടെല്ലാം പറയുന്നത് എന്താണ്, ഇതിലൂടെയൊക്കെ കടന്നു പോകാനാണ്. കർമ്മത്തിന് അധികാരിയവൻ അത് ചെയ്യുക, ഉപാസനയ്ക്ക് അധികാരിയായവൻ അത് ചെയ്യുക. തത്വജ്ഞാനത്തിന് നിങ്ങൾ അധികാരിയാണെങ്കിൽ അത് പ്രവർത്തിക്കുക. ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യതേ. ജ്ഞാനവാനാകുന്നത് എത്രയോ ജന്മങ്ങളിലെ മറ്റനുഷ്ഠാനങ്ങളുടെ ഫലമായിട്ടാണ്. തൊട്ടടുത്ത് തന്നെ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അനേക ജന്മങ്ങളിലെ അനുഷ്ഠാനത്തിലൂടെ വന്ന ആ പക്വതയിലാണ് ഈ ജ്ഞാനം. അത് പാമരന്മാരോട് ഇതൊന്നും ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം, എന്നെപ്പോലെ നിങ്ങൾ ജ്ഞാനിയാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാ ബുദ്ധിഭേദം ജനയേതജ്ഞാനം കർമ്മസംഖ്യനാം ജോഷയും സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ എന്ന് പറയുന്ന ഭഗവത് വാക്യത്തിന് വിരുദ്ധമാണ്. മറ്റുള്ളവനെ കൊണ്ട് പ്രവൃത്തി എടുപ്പിക്കുക, അങ്ങനെ പ്രവൃത്തി എടുപ്പിക്കുന്നതിന് വേണ്ടി വന്നാൽ താനും പ്രവർത്തിക്കുക. ഇതാണ് ആചാര്യ നയം, ഭഗവാന്റെ നയം അതാണ്, രീതി അതാണ്. മറിച്ചൊക്കെ പറയുന്നത് അറിവില്ലായ്മയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാത്മാക്കൾ അങ്ങനെ പറയാറില്ല. അതുകൊണ്ട് സർവകർമ്മ പ്രതിഷേധം എന്നെല്ലാം പറയുന്നത് കർമ്മപ്രവൃത്തി അഭാവസ്യ തുല്യത്വം യഥാ പ്രതിഷേധ വിഷയം തത്വ പ്രതിഷേധ വിധിവെച്ച വസ്തുപ്രതിപാദനം തത്പരത്തിന്റെ സിദ്ധം ശാസ്ത്രസ്യ. അതുകൊണ്ട് ശാസ്ത്രം വസ്തുപ്രതിപാദനപരമാണ്. എങ്ങനെയാണോ ശാസ്ത്രം ഓരോന്നിനും നിഷേധിക്കുന്നത്, വേറിടത്ത് ഓരോന്നിനും വിധിക്കുന്നത്, രണ്ട് കാര്യങ്ങളൊന്ന് വിധിക്കുന്നു, സ്വർഗകാമോ യജേത, രണ്ട് നിഷേധം, ന കളഞ്ചം ഭക്ഷേ സുരാം ന പിബേ മാഹിംസ സർവഭൂതാനി നിഷേധം. ഈ രണ്ട് വാക്യത്തിനും അർത്ഥമുണ്ടല്ലോ, മീമാംസകരോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത് വേദവാക്യങ്ങൾ, വസ്തുപ്രതിപാദനം തത്വമസി അഹം ബ്രഹ്മാസ്മി വിജ്ഞാനമാനന്ദം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ വസ്തുപ്രതിപാദനം. ഈ മൂന്ന് വാക്യങ്ങൾക്ക് ഒരുപോലെ അർത്ഥമുള്ളതാണ്. അതുകൊണ്ട് മീമാംസകരോട് പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കണം, സിദ്ധാർത്ഥ ബോധകമായ വാക്യങ്ങൾ വേദത്തിലുണ്ട്, അതിൽ പറയുന്നതിനെ ഗ്രഹിക്കണം. നമ്മൾ ഈ ചർച്ച ചെയ്ത ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സന്യാസം, തത്വജ്ഞാനം, ഇത് തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ വാസ്തവത്തിലൂടെ ഉപാസനയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഭാഷകാരനൊരു സന്ദർഭം ഉണ്ടാക്കി അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വീണ്ടും ഉപാസനയിലേക്ക് പോവുകയാണ്. ദേഹ വാചം ഊച്ചു തൊന്ന ഉദ്ഗായേതി തഥേതി ഉദഗായ യോ വാചി ഭോഗ തം ദേവേഭ്യ ആഗായത് യത് കല്യാണം വദതി തദാത്മനേ തേ വിദുരനേന വൈന ഉദ്ഗാത്ര അത്യേഷ്യന്തീതി തം അഭിദ്രുത്യ പാത്മനാ അവിദ്ധ്യൻ സയസ പാത്മാ യദേവേദം അപ്രതിരൂപം വദതി സ ഏവ സ പാത്മാ അധഃ പ്രാണം ഊചു തം ഉദ്ഗായേതി തഥേതി തേഭ്യ പ്രാണ ഉദ്ഗായൻ യപ്രാണേ ഭോഗ തം ദേവേഭ്യ ആഗായൻ യത് കല്യാണം ജിഘ്രതി തദാത്മനേ ദേവിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തം അഭിദ്രുത്യ പാത്മന അവിദ്യൻ സയ സ പാത്മാ യദേവേദം അപ്രതിരൂപം ജിഘ്രതി സയേവ സ പാത്മാ അധഃ ചക്ഷുരൂചുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യഃചക്ഷുരുദ്ഗായൻ യച്ചക്ഷുഷി ഭോഗഃ തം ദേവേഭ്യഃ ആഗായൻ യത് കല്യാണം പശ്യതി തദാത്മനേ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തം അഭിദ്രുത്യ പാത്മനാ അവിദ്യൻ സയസ്സ പാത്മാ യദേവേദം അപ്രതിരൂപം പശ്യതി സ ഏവ സ പാത്മാ അധഃ ശ്രോത്രം ഊചുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യ ശ്രോത്രം ഉദ്ഗായൻ യഃ ശ്രോത്രേ ഭോഗഃ തം ദേവേഭ്യഃ ആഗായൻ യത് കല്യാണം ശൃണോതി തദാത്മനേ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തമഭിദ്രുത്യ പാത്മനാ അവിദ്യൻ സയസ പാത്മാ യദേവേദം അപ്രതിരൂപം ശൃണോതി സയേവ സ പാത്മാ അധ മനഊചുഃ തം ന ഉദ്ഗായേതി തഥേതി തേഭ്യോ മന ഉദ്ഗായൻ യോ മനസി ഭോഗഃ തം ദേവേഭ്യ ആഗായൻ യത് കല്യാണം സങ്കൽപ്പയതി തദാത്മനേ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തമഭിദ്രുത്യ പാത്മനാവിദ്യൻ സയസ്സ പാത്മാ യദേവേദം നപ്രതിരൂപം സങ്കൽപ്പയതി സയേവ സ പാത്മേവം അമുഖല്യതാ ദേവതാ പാത്മഭിർ ഉപാസൃജൻ ഏവം ഹേന പാത്മനാ വിദ്യൻ അധഃ ഹേമം അസന്യം പ്രാണമൂജുഃ ത്വം ന ഉദ്ഗായേതി തഥേതി തേഭ്യ ഏഷ പ്രാണ ഉദ്ഗായൻ തേ വിദുരനേന വൈ ന ഉദ്ഗാത്ര അത്യശ്യന്തീതി തമഭിദ്രുത്യ പാത്മനാ അവിവ്യസൻ സ യഥാ അശ്മാനം ഹൃത്വാ ലോഷ്ടോ വിധ്വംസേത ഏവം ഹേവ വിധ്വംസമാനാ വിശ്വഞ്ചോ വിനേശുഃ തതോ ദേവ അഭവൻ പരാ അസുരാ പരാ പരാ അസുരാ ഭവതി ആത്മനാ പരാ അസ്യ ദിശൻ ഭ്രാതൃവ്യോ ഭവതി യ ഏവം വേദാ